നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവും 31, ജൂൺ 14, ഞായറാഴ്ച. ആദ്യമായി സുപ്രഭാതം.

0: തവ സുപ്രഭാതം.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ ONV കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് KS ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: ഇന്ന് സദ്വചനം നൽകുന്നത് പാസ്റ്റർ സി പി മോനായി.
2: മനുഷ്യ ജീവിതത്തിൽ കൃത്യമായി സ്വാധീനം ചെലുത്തുന്ന രണ്ട് ഉപകരണങ്ങളെ കുറിച്ച് ഒരു എഴുത്തുകാരന്റെ പരാമർശം വായിക്കുകയുണ്ടായി. ഒന്ന് ക്ലോക്ക്. ജീവിതത്തിൽ സമയനിഷ്ഠ പാലിച്ച് ചിട്ടയോടെ അടുക്കോടും കൂടി കാര്യങ്ങൾ നിർവഹിക്കുവാൻ ക്ലോക്ക് പ്രയോജനപ്പെടും. രണ്ട് കോമ്പസ്. ദിക്കറിയുവാനാണ് കോമ്പസ് ഉപയോഗിക്കുന്നത്. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ക്ലോക്കിന് പ്രാധാന്യമുണ്ടെങ്കിലും കോമ്പസിനും അതിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് ആ എഴുത്തുകാരൻ വിലയിരുത്തുന്നു. ദിശയറിയുവാൻ സാധിച്ചില്ലെങ്കിൽ സമയനിഷ്ഠ പാലിച്ചിട്ടും കാര്യമില്ല. അങ്ങനെയുള്ളവർ എങ്ങും എത്തിച്ചേരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. ദിശാബോധത്തിന്റെ അഭാവത്താൽ ജീവിതയാത്രയിൽ പരാജയപ്പെടുന്നവർ ധാരാളമാണ്. എത്തിച്ചേരേണ്ട സ്ഥാനത്തെപ്പറ്റി വ്യക്തമായ അറിവും ധാരണയും ഉണ്ടാകാൻ എന്തു ചെയ്യണം? വഴിയും ലക്ഷ്യസ്ഥാനവും ശരിയായി നിശ്ചയമുള്ള ഒരാളെ കണ്ടുപിടിക്കുക എന്നതാണ് കരണീയം. വിശ്വസ്തനായ ഒരാളാണ് കൂട്ടുപിടിക്കുന്നതെങ്കിൽ അയാൾ ചതിക്കുകയില്ല, ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടു കുത്തിക്കുക തന്നെ ചെയ്യും. ജീവിതയാത്രയിലും ഇതുതന്നെയാണ് ആവർത്തിക്കേണ്ടത്. ഞാൻ തന്നെയാണ് വഴി എന്നവകാശപ്പെട്ട ഒരാൾ മാത്രമേ ചരിത്രത്തിലുണ്ടായിരുന്നു. ജീവിതയാത്രയുടെ വഴിയെ നമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എങ്ങോട്ടാണെന്ന് നമ്മേക്കാൾ നന്നായി അറിയാവുന്ന നമ്മുടെ ദൈവം മാർഗവും ലക്ഷ്യവും തെറ്റിക്കാതെ നമ്മെ അവിടെ എത്തിക്കും. വഴിയിലുടനീളം ശത്രുവും അവന്റെ കിങ്കരന്മാരും പ്രലോഭിച്ച് തെറ്റായ ദിശയിലേക്ക് തിരിച്ചുവിട്ട് നശിപ്പിക്കുവാൻ സദാ സഞ്ചരിക്കുന്നതിനാൽ ശക്തമായ ദിവ്യസാന്നിധ്യം അനിവാര്യമാണ്. അതുകൊണ്ട് ധൈര്യം നമുക്ക് സംഭരിക്കാം. ഏത് പ്രതിസന്ധിയിലും വിജയം വരിക്കുവാൻ ഈശ്വരൻ നമ്മോട് കൂടെയുണ്ട്. ആ വിശ്വാസം നമ്മെ ഭരിക്കട്ടെ. ഏവർക്കും ശുഭദിനം.
1: നിങ്ങൾ കേട്ടത് സത്വചനം.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 രാഗലയം, 9:00 സദ്വചനം, 9:45 കൃഷിജാലകം, 11:00 വണ്ടർ വേൾഡ്, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:30 മധുരഗീതങ്ങൾ, 3:30 ഓർമ്മ, 4:00 പോപ്കോൺ, 5:30 സിൽവർ സ്ക്രീൻ, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:00 ശുഭയാത്ര, 10:00 നിശാഗന്ധി.

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന് നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

കനവുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പരിയത്തുക്കാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നൈസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നൈസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് രാത്രി സ്ലോവാക് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി പ്രൌഢഗംഭീരമായ ഒരുക്കങ്ങളാണ് ബ്രാറ്റിസ്ലാവയിൽ നടക്കുന്നത്. പ്രസിഡന്റ് പെലേഗ്രിനിയുമായും പ്രധാനമന്ത്രി ഫിക്സോയുമായും ശ്രീ നരേന്ദ്രമോദി ബ്രാറ്റിസ്ലാവയിൽ ചർച്ചകൾ നടത്തും. മുൻനിര ബിസിനസ് നേതാക്കന്മാരുമായുള്ള ആശയവിനിമയവും സന്ദർശനത്തിനിടെ നടക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വൻ അവസരങ്ങൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കുന്നത്.
0: അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം അറിയിച്ചു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖേമാരാം കുമാവത്ത്, അഗ്നിവീർ വായു ഡാനിഷ് ആലം എന്നിവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിക്കുകയാണ്. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയാണ്. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽഡ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി. കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിൽ പങ്കെടുക്കും. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടുന്ന പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. രോഗിയുടെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. നേരത്തെ നിപ്പ ബാധയുണ്ടായപ്പോൾ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ കേന്ദ്ര സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷങ്ങൾ പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
2: എല്ലാ നികുതിദായകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ 2025-26 കേന്ദ്ര ബജറ്റിൽ നികുതി സ്ലാബുകൾ, നിരക്കുകൾ എന്നിവയിൽ സമഗ്ര പരിഷ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തു. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. 2022 സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 6,09,00,000 2025 9,02,00,000 ഉയർന്നു. ഗവൺമെന്റ് വരും തലമുറ GST ലളിതമാക്കുകയും പൌരന്മാരുടെ ജീവിതം എളുപ്പമാക്കുകയും ചെയ്തു. 5% 18% സ്ലാബുകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ രാജ്യത്തെ GST ഘടന. ഈ വർഷം ഏപ്രിലിൽ രാജ്യത്തെ GST വരുമാനം 2.42 ലക്ഷം കോടി രൂപയിലെത്തി. ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നരേന്ദ്രമോദി ഗവൺമെന്റ് രാഷ്ട്രീയ നയരൂപീകരണ മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി. കേവലം 22 മാസത്തിനകം രാജ്യത്തെ 99.6% ജില്ലകളിൽ 5G സേവനങ്ങളെത്തി. ഇന്റർനെറ്റ് ഡാറ്റയുടെ നിരക്ക് 97.7% കുറഞ്ഞു. 6G സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്താനുള്ള ഒരുക്കത്തിലാണ് രാജ്യം.
0: എറണാകുളം പരുത്തുകാവ് ഭൂമിതർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് 1 വർഷത്തിനകം വീട് വെച്ച് നൽകുമെന്നും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മരം മുറിച്ചു മാറ്റുന്നതിന് അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വീടുപണി തീരുന്നതുവരെ നിവാസികൾക്ക് നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാം. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ ഭാഗമായ കേസുകൾ പിൻവലിക്കാനും യോഗത്തിൽ ധാരണയായി. PM3 വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെയും ജർമ്മനി കുറാസോയെയും നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ആവേശം മലകളിൽ തീർത്ത പോരാട്ടത്തിൽ ബ്രസീലിനെ പിടിച്ചുകെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ പോയ മഞ്ഞപ്പടയെ സൂപ്രതാരം വിനീഷ്യസ് ജൂനിയറിന്റെ ഉജ്ജ്വലമായ ഗോളാണ് മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത്. കളിയുടെ 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സബാരിയിലൂടെ മൊറോക്കോ ആദ്യം വലകുലുക്കി. ബ്രസീൽ പ്രതിരോധ നിരയെയും ഗോൾ കീപ്പർ അലിസനെയും അമ്പരപ്പിച്ചുകൊണ്ട് സബാരി നേടിയ ഗോൾ ബ്രസീൽ ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു. എന്നാൽ 32-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് വിംഗർ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ രക്ഷകനായി അവതരിച്ചു. ബ്രൂണോ ഗുയ്മാരി പാസിൽ നിന്ന് ബോക്സിനുള്ളിലേക്ക് കുതിച്ച വിനീഷ്യസ് ജൂനിയർ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയ്ക്ക് ഒരവസരവും നൽകാതെ ഉതിർത്ത തകർപ്പനടി ആഫ്രിക്കൻ വല കുലുക്കി. ആദ്യ പകുതിയിൽ മിഡ്ഫീൽഡിൽ പിടിമുറുക്കി എതിരാളികളെ വിറപ്പിച്ച മൊറോക്കോയ്ക്ക് പക്ഷേ 2-ാം പകുതിയിൽ കാര്യങ്ങൾ കൈവിട്ടു. വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ബ്രസീലിനെ നന്നേ പാടുപെട്ടാണ് ആഫ്രിക്കൻ ടീം ചെറുത്തത്. കളിയുടെ അവസാനത്തിൽ ഒരു മിന്നലാക്രമണത്തിലൂടെ മൊറോക്കോ എതിരാളികളെ ഞെട്ടിച്ചെങ്കിലും ഗോൾ പിറന്നില്ല. ഇന്ന് പുലർച്ചെ നടന്ന ആദ്യ മത്സരത്തിൽ കരുത്തരായ സ്വിറ്റ്സർലൻഡിനെ 1-1 സമനിലയിൽ കുരുക്കി ഖത്തർ ലോകകപ്പിലെ ആദ്യ പോയിന്റ് നേടി. അവസരങ്ങളുടെ പെരുമഴ ും ഖത്തറിനെതിരെ സ്വിസ് പടയ്ക്ക് വിജയം കൈവിട്ടു.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മികച്ച കളിക്കാരൻ. ബുധനാഴ്ച ലക്നൌവിലാണ് അടുത്ത മത്സരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
4: ആരാധനകളിൽ പ്രാധാന്യമേറിയതാണ് രോഹിണി ആരാധന. തിരുവോണം, അഷ്ടമി, രേവതി ആരാധനകൾ പൂർത്തിയായതിനു ശേഷമാണ് രോഹിണി ആരാധന നടക്കുന്നത്. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ചടങ്ങാണ് രോഹിണി ആരാധനാ നാളിലെ അതിവിശിഷ്ടമായ ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂറില്ലത്തെ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം. ആരാധനകൾ പൂർത്തിയാവുന്നതോടെ ചതുശതങ്ങൾക്ക് തുടക്കമാകും. ചൊവ്വാഴ്ചയാണ് തിരുവാതിര ചതുശതം. കൊട്ടിയൂരിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്.
0: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടത്തുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പരുത്തുകാവ് ഭൂമിതർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491. വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
0: 7 o'clock.

0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ദാ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. എന്തൊക്കെയുണ്ട്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അങ്ങനെ പുതിയൊരു ദിവസം നമ്മുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു ദിവസത്തെ ഏറ്റവും ഏറ്റവും ഏറ്റവും മനോഹരമാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡ്സും നമുക്ക് ആസ്വദിക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊരിക്കലും അറിയില്ല. പക്ഷേ അതെങ്ങനെ തുടങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു അവസരം നമ്മുടെ കൈകളിലുണ്ട് അല്ലേ. ആ ഒരു തീരുമാനത്തിലിരിക്കും മുന്നോട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതും. അപ്പോ നമ്മുടെ സമയം ദാ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ദിവസത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നമ്മുടെ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് നിമിഷങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക അല്ലേ. നല്ല നല്ല ചിന്തകളും മനോഹരമായ പാട്ടുകളും രസകരമായിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ നിറച്ചുകൊണ്ട് ഈ ഒരു മോർണിംഗ് ഷോ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ കൈമാറാനായിട്ട്. വിളിക്കുന്ന നമ്പർ 0469 2730 3330 469 2730 3333. ഒപ്പം തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്കും നിങ്ങളുടെ ആശംസകൾ അറിയിക്കാം. 9495730333 9495730333. അപ്പോ ഇന്നത്തെ ടുഡേസ് സ്പെഷ്യൽ എന്താണെന്നുള്ളത് അറിയണ്ടേ? അപ്പൊ ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഇന്ന് June 14 ഈ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ വീണ്ടും വീണ്ടും രൂപപ്പെടുന്ന ഒന്ന് എന്താണ്? രക്തം അല്ലേ. എന്നാൽ അത് ലഭിക്കാതെ ഒരാൾ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാകും എന്നുള്ളത് മറ്റൊരു വലിയ സത്യമാണ്. സ്വന്തം രക്തത്തിന്റെ ഒരു ചെറിയ പങ്ക് പങ്കുവെച്ചുകൊണ്ട് മറ്റൊരാൾക്ക് ജീവിതത്തിന്റെ വലിയൊരു പ്രതീക്ഷ നൽകുന്ന എല്ലാ സുമനസ്സുകൾക്കും ആദരവ് അർപ്പിക്കുന്ന ഒരു ദിനമാണ് ഇന്ന് ലോക രക്തദാതാക്കളുടെ ദിനം. രക്തദാനം മഹാദാനം എന്ന് നമ്മൾ പറയില്ലേ. ഈ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഒരു യൂണിറ്റ് രക്തം വരെ പലരുടെയും ജീവൻ രക്ഷിക്കാൻ സഹായമാകുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോ എല്ലാ വർഷവും June 14 ലോക രക്തദാതാക്കളുടെ ദിനം ആചരിക്കുന്നത്. സുരക്ഷിതമായ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ജീവൻ രക്ഷിക്കാൻ സ്വമേധയാ രക്തം ദാനം ചെയ്യുന്നവരെ ആദരിക്കുന്നതിനുമാണ് ഈ ഒരു ദിനം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോ രക്തദാനം മഹാദാനം. യെസ്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമുക്ക് ഏറ്റവും പറയാനുള്ള ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇന്ന് സൺഡേ ആണ്. എന്തൊക്കെയാണ്? ഒരുപാട് പ്ലാനിങ്ങും പദ്ധതിയുണ്ട്. ചിലരൊക്കെ ആണെങ്കിൽ അവധിയൊക്കെ ആയതിന്റെ പേരിൽ ഇങ്ങനെ മൂടി പുതച്ച് കിടന്നുറങ്ങിയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ വേഗം എഴുന്നേറ്റോളൂ. ആരുടെയെങ്കിലും സ്പെഷ്യൽ ഡേ ആണെങ്കിൽ മറക്കാതെ ആ ഒരു ആശംസ അറിയിച്ചോളൂ. അത് കാതോരമെത്തിക്കാൻ ഇന്ന് നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഐശ്വര്യമായിട്ട് ഞാൻ ആ കോള് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. നോക്കട്ടെ ആരാണ് ഇന്ന് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഐശ്വര്യം എത്തിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആ ഗുഡ് മോർണിംഗ് ഐശ്വര്യമായി. ഇതാ അങ്ങ് എവിടെ നിന്നാണ്? വായ്പൂരിൽ നിന്നാണോ, കാസർഗോഡ് നിന്നാണോ, കണ്ണൂരിൽ നിന്നാണോ, കഴിഞ്ഞ ദിവസം വേറെ ഏതോ ജില്ലയിലേക്ക് പോയിന്ന് അറിഞ്ഞു. വായ്പൂരിൽ നിന്നെത്തി. വായ്പൂരിൽ തിരിച്ചെത്തി. ആ ഓക്കെ. അപ്പോൾ ആ ഐശ്വര്യം വിളമ്പിക്കോളൂ. അതെ,
1: ഒത്തിരി പേര് എന്റെ കുറെ കൂട്ടുകാരന്മാരുണ്ട്. കൈ ഏറിയല എന്നെ വിളിക്കും, അല്ലെങ്കിൽ അടുത്ത ഏറിയ കണ്ണൻ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അല്ലെങ്കിൽ അടുത്ത പ്രശാന്തിനെ വിളിക്കും. വേണ്ട അതിന്റെ ആവശ്യമുണ്ട്. കുറെ ഒരു ഗ്രൂപ്പ് നമ്പർ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യാറുണ്ട്.
0: ചെയ്യാറുണ്ട്, വലിയൊരു കാര്യം. അതിനൊരു
1: പിന്നെ അതേപോലെ തന്നെ എന്റെ ഫ്രണ്ട് ചേച്ചിയും പിള്ളേരും കുട്ടിയിലും
0: ചെന്നിട്ടുണ്ട്. ചെന്നിട്ടുണ്ട്. അനിൽ ചേട്ടൻ ഈ കഴിഞ്ഞ ദിവസം പോയിരിക്കല്ലായിരുന്നോ?
1: ഇങ്ങനെ
0: പറഞ്ഞിരുന്നല്ലോ. ആ ശരി ശരി ഓക്കെ.
1: പിന്നെ അവർക്കും ആശ്വാസം പ്രാർത്ഥനയോടെ. പിന്നെ അതേപോലെ നമ്മുടെ രശ്മി ചേച്ചി
0: പോയിരുന്നു.
1: ചേച്ചിക്കും ഒരു ആശംസ. പ്രിയപ്പെട്ട എല്ലാവർക്കും അമൃത കാർത്തിക കുട്ടിയും ദൈവക്കുട്ടിക്കും അപ്പോസ്റ്റലും
0: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോ ചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വക എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അതുപോലെ തന്നെ പെങ്ങള് ശരിയാണല്ലോ, വിളിക്കുന്നത് ഹിന്ദി സോങ് ചോദിച്ചുകൊണ്ട് ആണല്ലേ. എബിച്ചേട്ടാ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലേ ഇവിടേക്ക് വരിക, മീൻസ് വിളിക്കുക പഴയതുപോലെ തന്നെ. എന്തോ
1: പിന്നെ സഹസ്ര കുട്ടിക്കും പിന്നെ
0: ശരി ചേട്ടാ. ഓക്കെ, അപ്പോ ചേട്ടനും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു കേട്ടോ. നല്ല നല്ല ദിവസങ്ങളാവട്ടെ.
1: ഓക്കെ,
0: അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോളർ നമ്മുടെ അനിൽ ചേട്ടന്റേതായിരുന്നു. അനിൽ ചേട്ടൻ ആശംസകളൊക്കെ അറിയിച്ചു. അങ്ങനെ ഇതുപോലെ ആശംസകളൊക്കെ വേഗം വേഗം പോന്നോട്ടെ കേട്ടോ, ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ. അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: നമസ്കാരം,
0: പൊടിയാടിയിൽ നിന്നും അജയ്കുമാർ. അജയ്കുമാർ എന്നാണോ? ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? കേക്കട്ടെ.
2: മരുമോന്റെ ബർത്ത്ഡേ ആണ്.
0: ഓ അടിപൊളി. ആ
2: അദ്ദേഹം വിദേശത്താണ്.
0: എല്ലാ
2: കുടുംബാംഗങ്ങൾക്കും എന്റെ കുടുംബത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു.
0: ഓക്കെ, അപ്പോ വിളിച്ച എന്താണ്, ചേട്ടന്റെ പേരെന്താണ്?
2: രാഹുൽ.
0: രാഹുൽ, അദ്ദേഹത്തെ വിളിച്ച് ആശംസകളൊക്കെ അറിയിച്ചോ? അറിയിച്ചു. അപ്പൊ ഞങ്ങളുടെ വകയും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അജയ്കുമാർ ചേട്ടന് ഫാമിലിക്കും പ്രത്യേക ആശംസകൾ നേരുന്നു കേട്ടോ. ഓക്കെ ചേട്ടാ. അപ്പൊ പൊടിയാടിയിൽ നിന്നും അജയ്കുമാർ ചേട്ടനാണ് വിളിച്ചത്. അജയ്കുമാർ ചേട്ടന്റെ മകൻ, മരുമകൻ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മുടെ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ അദ്ദേഹത്തിനും നേരാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിലെ ഒരു ഒരു മെസ്സേജ് വായിച്ചിട്ട് ഇന്നത്തെ പാട്ടിലേക്ക് പോകാം അല്ലേ. ഇന്നിപ്പോൾ ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ വിജി ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് വിജി ചേച്ചി. വിജി ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വക ആശംസകൾ അറിയിക്കുന്നു. അടുത്തത് സുലൈ ചേട്ടന്റെ മെസ്സേജ്. വിജയത്തിൽ നിന്നല്ല ശക്തി ഉണ്ടാകുന്നത്, ജീവിത സാഹചര്യങ്ങളാണ് ശക്തി നൽകുന്നത്. കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോഴും അതിനു കീഴടങ്ങില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് യഥാർത്ഥ ശക്തി. ശുഭദിനം നേരുന്നു സുലൈ അയിനിക്കോട്. സുലൈ ചേട്ടാ, സുലൈ ചേട്ടന്റെ ഫാമിലിക്കും ഞങ്ങളുടെ വകയും ശുഭദിനം നേരുകയാണ് കേട്ടോ. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തിലേക്ക് പോകാം. ആ ഗാനത്തിന് ശേഷം അറിയാം ഇനി ആരാണ് നമുക്ക് ആശംസകൾ അറിയിക്കാനായിട്ട് എത്തുന്നത് എന്നുള്ളത്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: மகாலட்சுமி சில்க்ஸ் திருவல்ல முத்தூர் ஏட்டுமானூர்.
1: സമയം ദാ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തായിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവർക്കുള്ള ആശംസകൾ ഇങ്ങനെ വിളിച്ച് പറയുക. കാതോരം എത്തിക്കാനായിട്ട് ഞാനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. സമീറ കരുവാരക്കുട്ട അയച്ചൊരു മെസ്സേജാണ്. ഇന്ന് അരീക്കോട് വെച്ച് ആകാശവാണിയുടെ 90 വർഷങ്ങൾ സെമിനാർ ആഘോഷിക്കുന്ന ശ്രോതാക്കൾക്കും ആകാശവാണിക്കും ഒത്തിരി സ്നേഹത്തോടെ 1000 ആശംസകൾ നേർന്നു സമീറ കരുവാരക്കുണ്ട്. ഓക്കെ, അപ്പോൾ ആശംസകൾ ഞങ്ങളും അറിയിക്കുന്നു. അപ്പം സമീറ ചേച്ചിക്കും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. അടുത്ത മെസ്സേജ്, ചില സൗഭാഗ്യങ്ങൾ നമുക്ക് ജീവിത അവസാനം വരെ സ്വന്തമായി ലഭിക്കും. ചിലതെല്ലാം അല്പകാലത്തേക്ക് നൽകി തിരിച്ചെടുക്കും. ചിലതെല്ലാം കാണിച്ച് മോഹിപ്പിക്കും. ഇതാണ് വിധി. കിട്ടുന്നതിൽ തൃപ്തിപ്പെടുക എന്നതേ നമുക്ക് ചെയ്യാനുള്ളൂ. ശുഭദിനം നേരുന്നു, ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, കാരണം ഉള്ളതിനെ ഓർത്തല്ല, ഇല്ലാത്തതിനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നമ്മളൊന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ഒന്ന് കണ്ണു തുറന്ന് നോക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെ സൗഭാഗ്യങ്ങൾ, പക്ഷേ എന്താണോ ഇല്ലാത്തത് അതിനെ ഓർത്ത് സങ്കടപ്പെട്ട് അയ്യോ എനിക്കതില്ല, എനിക്കതില്ല, എനിക്കതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മളെപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ തളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ വേണോ? അതല്ലാതെ ഉള്ളതിനാൽ, അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് സന്തോഷിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ വരുന്നാൽ നമ്മളറിയാതെ പോലും നമ്മളിലേക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നുള്ളത് വലിയൊരു സത്യമാണ്. ഇല്ല ഇല്ല ഇല്ല എന്ന് നമ്മൾ എത്രത്തോളം പറയുന്നു, അതങ്ങനെ ഇല്ല ഇല്ല അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണുക. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. അപ്പം അഷ്റഫ് ചേട്ടൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ ഒരു സമയം അറിയിക്കുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഷറഫ്, നമ്മുടെ ഷംസുദ്ദീൻ ചേട്ടൻ, ഷറഫുദ്ദീൻ എന്നൊക്കെ ആയിപ്പോയി കേട്ടോ. ഷംസുദ്ദീൻ ചേട്ടൻ്റെ മെസ്സേജാണ്. ഗൈസ്, ഇന്ന് ഇന്നത്തെ ആശംസ അറിയിക്കുന്നു, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാ റേഡിയോ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ഷംസുദ്ദീൻ കരുപ്പടന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഷംസുദ്ദീൻ ചേട്ടാ. ഷംസുദ്ദീൻ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മുന്നോട്ട് മനോഹരമായ നിമിഷങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ആകാശാണ് കേട്ടോ. ആകാശ് അയച്ചിരിക്കുന്ന മെസ്സേജ്, എല്ലാ തവണയും കോളേജ് വഴിയാണ് ഈ ഒരു രക്തദാനം കൊടുത്തത്. അപ്പോൾ കോളേജിൽ നിന്ന് കിട്ടിയ ഒരു സമ്മാനം രക്തദാനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു പിക്ചർ മെസ്സേജും അയച്ചിട്ടുണ്ട് കേട്ടോ. സന്തോഷം ആകാശ്. അപ്പോൾ അതൊക്കെ ഒരു മനസ്സാണ് അല്ലേ. നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും നമ്മൾ വില കൽപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു കാര്യം കൂടിയാണ്, തെളിവ് കൂടിയാണ്. അപ്പം രക്തദാനം മഹാദാനം. അപ്പോൾ ആ ഒരു പിക്ചറാണ് നമുക്ക് ആകാശ് അയച്ചു തന്നത്. ആകാശിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: കൃഷ്ണകുമാർ
1: ചേട്ടൻ. ഓ, മറ്റേ എനിക്കേ, നമ്മള് ചില നാടകം ഒക്കെ ഇങ്ങനെ ഉണ്ടായാലോ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങോട്ട് തുടങ്ങുക ഒരു ചിരി, പിന്നെ ഡയലോഗ്. എന്തായാലും അതൊരു വലിയ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. അതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ.
2: ഓക്കെ.
1: എന്തോ പിന്നെ അടിപൊളിയായിട്ട് പോകുന്നു. അവിടെയോ ഹാപ്പി ഫാമിലി അല്ലേ. അവൻ എന്താണ് വിശേഷം കേക്കട്ടെ. ഇന്ന് എന്തോ ഉണ്ട്.
2: ഇന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാടെ ചേട്ടന്റെ മോടെ ബർത്ത്ഡേ ആണ്.
1: ചേട്ടന്റെ മകളുടെ
2: വള്ളംകുളം അന്നൂരുള്ളയാണ്. കേട്ടോണ്ടിരിക്കുവാണ്, അവര് കേട്ടോണ്ടിരിക്കുക. അവര്
1: കേട്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി.
2: പൊന്നൂന്ന് വിളിക്കുന്ന മോള്, അതിന്റെ പേര് പ്രയാഗ പ്രശോഭ്.
1: പ്രയാഗ പ്രശോഭ്.
2: പ്രശോഭിന്റെ വിളിക്കുന്നത് ബർത്ത്ഡേ.
1: എന്താണ് വിളിക്കുന്നത്?
2: പൊന്നു.
1: പൊന്നു എന്നാണ് വിളിക്കുന്നത്. ശരിക്കുള്ള പേര് പ്രയാഗ പ്രശോഭ്.
2: അർപ്പിതാമോ അർപ്പിതാമോൾ മോടെ ബർത്ത്ഡേ ഉണ്ട്, അതും കഴിഞ്ഞ വ്യാഴാഴ്ച ആയിരുന്നു.
1: ഓക്കെ,
2: അതെല്ലാം പിന്നെ ആഘോഷിക്കുക,
1: എല്ലാം കൂടെ ആഘോഷിക്കുകയാണെന്ന്. ഓക്കെ, അപ്പോ
2: മേഘമ്മക്കും അർപ്പിതാമ്മക്കും പിന്നെ അവിടെ ശാന്തമ്മ ഉണ്ട്. ശാന്തമ്മ ശാന്തമ്മയമ്മയും കേട്ടോണ്ടിരിക്കുക. ശാന്തമ്മയമ്മയ്ക്കും കുടുംബത്തിന് എല്ലാവർക്കും ഒരു ആശംസകൾ.
1: ശരി, അപ്പൊ ഇന്ന് അതെല്ലാം ഇങ്ങനെ എടുത്തു. അപ്പോ ശാന്തമ്മ അമ്മയ്ക്കും അതുപോലെ നമ്മുടെ പൊന്നുകുട്ടിക്കും ഒപ്പം തന്നെ അർപ്പിത കുട്ടിക്കും ഒക്കെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ എല്ലാ ആശംസകളും ഇനി നേരിട്ട് കാണുമ്പോഴും പറഞ്ഞേക്കണം. കേൾക്കുന്നുണ്ടെന്ന് അറിയാം.
2: അപ്പോ ദീപയ്ക്കും അവർണയ്ക്കും അപ്പൂസിനും എല്ലാം നല്ലൊരു ഡേ.
1: ഓക്കെ ചേട്ടാ, അപ്പോ അവർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നേരുന്നു. ഇനിയും ഒരുപാട് ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓരോ നിമിഷങ്ങളും മനോഹരമാക്കാൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഒരുപാട് ഉയർച്ചകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ.
2: ഓക്കെ,
1: അപ്പോ ചേട്ടനും ഹാപ്പി ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കാം. ശരി, ഹാപ്പി ഹാപ്പി ഹാപ്പി, എല്ലാവരും ഹാപ്പി. അങ്ങനെ നമ്മുടെ കൃഷ്ണകുമാർ ചേട്ടനാണ് വിളിച്ചത്. അർപ്പിത, അതുപോലെ പൊന്നുകുട്ടി, ശാന്തമ്മ, അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്കുള്ള ആശംസകളാണ് കൃഷ്ണകുമാർ ചേട്ടൻ അറിയിച്ചത്. യെസ്, അപ്പോ അടുത്ത നമ്മുടെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ മോൺസി ചേട്ടനാണ് കേട്ടോ. ഇന്ന് ഇന്ന് ജൂൺ 14, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്, ഒപ്പം ഹാപ്പി ഞായറാഴ്ച എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മോൺസേട്ടാ, മോൺസേട്ടനും നല്ലൊരു സൺഡേ ഞങ്ങളും ആശംസിക്കുകയാണ്. നല്ല അടിപൊളിയാവട്ടെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം 7 കഴിഞ്ഞ് 26 ആയിട്ടുണ്ട്. മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂറിലേക്ക് എത്തുന്നു ഗ്രീറ്റിംഗ് കാർഡ്സ്. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് ആശംസകൾ അറിയിക്കാനായിട്ട് വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 04 69 2 7 3 0 3 3 3, 0469 2 7 3 0 3 3 3. ഇനിയിപ്പോ വിളിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജിലൂടെ ആശംസകൾ അറിയിക്കാം. ആ നമ്പർ അറിയാലോ അല്ലെ, നമ്മുടെ വാട്സപ്പ് നമ്പർ 9495730333. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കാം വരുന്ന വിഷസ് ഒക്കെ ആരുടേതൊക്കെയാണ് ആർക്കൊക്കെയാണ് എന്നുള്ളത് ഒരു പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9924-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 25 സെക്കൻഡും ആയിട്ടുണ്ട്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ആർ ജെ അമൃത കാർത്തിക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. അനിൽ ചേട്ടന്റെ മെസ്സേജ് ആണ് ഓൾറെഡി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഇന്ന് ലോക രക്തദാന ദിനം, ജൂൺ 14. ഒരു തുള്ളി രക്തത്തിന് ഒരു ജീവൻ രക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് നൽകുക, അതാണ് ഏറ്റവും വലിയ പുണ്യം. രക്തദാനം മഹാദാനം. ഹായ് അമൃത കാർത്തിക കുട്ടി, ഗുഡ് മോർണിംഗ് അപ്പൂസ് കുട്ടി, ദീപൂസ് കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട് അനിൽ ചേട്ടാ. അനിൽ ചേട്ടനും ദാ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അമൃത. ഇന്ന് എന്റെ മരുമകൻ ദീഷു ആറ്റുകാൽ അമ്പലത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് കപിൽ, കൂടാതെ വീണക്കുട്ടിക്കും ആശംസകൾ നേരുന്നു. ഓക്കേ മരുമക്കൻ. അപ്പോ ദീഷു മോൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അപ്പോ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. നമുക്കറിയാം അല്ലെ, കൊച്ചു കുഞ്ഞാണ്, അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുകയാണ് ഇന്ന്. അപ്പോ അറിവിലും അതുപോലെ എല്ലാ കലാപരമായിട്ടും ഒക്കെ തന്നെ ഒരുപാട് ഉയർച്ചകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കപിൽ ചേട്ടനും ആശംസകൾ നേരുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ് അമൃതക്കുട്ടി, ഞാൻ ശിവ കുമരകം. ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച ജോഷി അങ്കമാലിക്കും ഭാര്യയ്ക്കും ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ഉള്ളവർക്ക് നല്ലൊരു ആശംസകളും നേരുന്നു. ഇന്ന് ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്ന അംബ്ലിയുടെ ഭർത്താവ് സുനിലിനും നാളെ തിരിച്ചു പോകാൻ തയ്യാറാകുന്ന സുപ്രിയയ്ക്കും ഹാപ്പി ജേർണി നേരുകയാണ്. സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാവർക്കും, നദിറയ്ക്കും, ലേഖാ ബിജുവിനും, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുക്കിടുക്കാച്ചി സൺഡേ ആശംസിക്കുന്നു ഷീബ ചേച്ചി. കേട്ടോ ഷീബ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ചേച്ചിക്ക് മാത്രമല്ല, ചേച്ചിയുടെ ഫാമിലിക്കും ആശംസകൾ നേരുന്നു. അപ്പോൾ നമ്മുടെ ദീ ഡിയോണോ ഒക്കെ എന്ത് പറയുന്നു, അവർക്കും ഇരിക്കട്ടെ നല്ലൊരാശംസ. കേട്ടോ അടുത്ത മെസ്സേജ് മിനി ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ്. ജീവിതത്തിൽ നമുക്ക് നേടാൻ കഴിയുന്ന സമ്പാദ്യങ്ങൾ കുറേയേറെയാണ്. അതിലേറ്റവും വിലപിടിപ്പുള്ളതും എന്നും നിലനിൽക്കുന്നതുമായ ഒരു സമ്പാദ്യമാണ് നമ്മളെ മനസ്സിലാക്കുന്ന ചില സൗഹൃദങ്ങൾ. ഹൃദയപൂർവ്വം എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. അമൃതക്കുട്ടിക്കും ദീപക്കുട്ടിക്കും അപർണക്കുട്ടിക്കും നല്ലൊരാശംസ നേരുന്നു. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് അനുസരിച്ച് ആഘോഷിക്കുന്നവർക്കും ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മിനി ചേച്ചി ചുമത്രയിൽ നിന്നും ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. മിനി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അങ്ങനെ ആശംസകളൊക്കെ ഇതാ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റേഡിയോയിലേക്ക്. ഈ ആശംസകൾ ഇതുപോലെ നിങ്ങൾക്കും അറിയിക്കണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ, അല്ലെങ്കിൽ മെസ്സേജിലൂടെയും അറിയിച്ചോളൂ കേട്ടോ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റും 25 സെക്കൻഡും ആയിട്ടുണ്ട്. ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആർ ജെ അമൃത കാർത്തിക. നെക്സ്റ്റ് സോങ് വരുന്നു, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
6: നമ്മള് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ അടുത്ത ആശംസ കേൾക്കാനായിട്ട് പോവുകയാണ്. ഇത് ആരുടേതാണെന്നുള്ളത് അറിയണ്ടേ? ഇതാ വരുന്നു. ഹലോ
7: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഞാൻ കുറച്ചേരായിട്ട് ഗുക് ഗുക് ഇങ്ങനെ നിൽക്കുകയാണ്. ഗുഡ് മോർണിംഗ് രാജപ്പൻ ചേട്ടാ. പറയൂ രാജപ്പൻ ചേട്ടാ, ഇന്ന് ആശംസ ആർക്കാണ്?
7: ഇന്നത്തെ ആശംസ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിംഗ് ഡേ ആഘോഷിക്കുന്നവർക്കും മറ്റെല്ലാ പല ആഘോഷങ്ങളോട് പ്രവർത്തിച്ചെടുക്കും അവർക്കെല്ലാവർക്കും ആര്യമാർക്കെല്ലാം നല്ല ഒരു
6: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അപ്പൊ അവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ പോകാൻ, ആ ഇന്ന് സൺഡേ ആണല്ലോ, ഉറക്കാണോ? അതെ അതെ അതെ, ഉറക്കായിരിക്കും അല്ലേ? ശരി ശരി, ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. അപ്പോ രാജപ്പൻ ചേട്ടന് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു കേട്ടോ.
7: ഓക്കെ,
6: നമ്മുടെ പാലപ്പുറയിൽ നിന്നും രാജപ്പൻ ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത് കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഇത് അയച്ചിരിക്കുന്നത് ജയ് ചേച്ചിയാണ്, തുകലശ്ശേരിയിൽ നിന്നും. ജയ് ചേച്ചി അയച്ചിരിക്കുന്നത്, ഹായ് ഗുഡ് മോർണിംഗ് അമൃത, എന്തുണ്ട് വിശേഷം, സുഖമാണോ? പിന്നെ മോളെ, ഞങ്ങളുടെ കൊച്ചുമകൻ ആർദ്രവ് സുബിന്റെ ധ്രുവ് എന്ന് ഞങ്ങൾ വിളിക്കും, പിറന്നാളാണ് ഇന്ന്. വാവയ്ക്ക് നല്ലൊരു പിറന്നാൾ ആശംസ നേരുന്നു. ഒപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാവണം. എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജയ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ധ്രുവക്കുട്ടൻ്റെ ഒരു അടിപൊളി ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ജീൻസും ടീഷർട്ടും ഷൂസും വാച്ചും ഒക്കെ കെട്ടി ഇങ്ങനെ നല്ല നമ്മൾ നല്ല ക്യൂട്ടായിട്ട് ചിരിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മോഡലൊക്കെ നിൽക്കുന്നത് പോലെ. യെസ്, അപ്പോൾ ധ്രുവക്കുട്ടൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാനായിട്ട് കുഞ്ഞിന് സാധിക്കട്ടെ. ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഒരുപാട് ഉയർച്ചകൾ കുഞ്ഞിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ജയ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. ഇനി അടുത്ത കോളറിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ് അമൃത.
6: ഗുഡ് മോർണിംഗ് ആന്റണി ചേട്ടനാണോ?
8: അതെ
6: അതെ, പറയൂ, എന്താണ് ഇന്നത്തെ വിശേഷം?
8: വിശേഷം എനിക്ക് ഒരു ജന്മദിനം പറയാനുണ്ട്, അതിനു മുമ്പ് ഒരു അഭിനന്ദനം പറയാനുണ്ട് എനിക്ക്. അമൃത ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഞാൻ മിനിഞ്ഞാവുന്ന അമൃത പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ ലാസ്റ്റ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഗുഡ് നൈറ്റ് മാത്രം ഇട്ടിരുന്നു. എന്റെ മൊബൈൽ കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ആ ഗുഡ് നൈറ്റ് മാത്രം ഇട്ടത്. ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ എഴുതണമാണല്ലോ. അത് കഴിഞ്ഞ് ഇന്നലെ രാവിലെ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോ അപർണ പറയുന്ന ഒരു കാര്യം ഞാൻ കേൾക്കുകയാണ്. ഞാൻ സ്പീഡി പറഞ്ഞോളട്ടോ. എന്തോ അമൃതയോട് ഒരു നമ്മുടെ ശ്രോതാവ് മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല, ഞാൻ റേഡിയോ കേൾക്കുന്നത് വൈഫിന്റെ ഫോണിലൂടെയാണ്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇന്നലെ ആ ദിവസം. കാരണം വെച്ചാലേ ഈ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് മാക്ഫാസ്റ്റ് കുടുംബം എന്നൊക്കെ സംബോധന ചെയ്യാറുണ്ട്. ഞാനങ്ങനെ പറയാറില്ല. അപ്പൊ ആ കുടുംബത്തിലെ ഒരു അംഗത്തിന് നേരെ ഒരാള് മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവര് എല്ലാവരും റിയാക്ട് ചെയ്യേണ്ട ഒരു ധാർമ്മികത ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നലെ ആണുങ്ങളിലെ മറ്റേ ഇത് പറയുന്ന പോലെ ഒ എ അനിൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ മാത്രം ഇന്നലെ അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തിയത്. ബാക്കി മൂന്ന് നാല് പേര് അത് ഞാൻ അവരുടെ പേര് ഓർക്കുന്നത് നമ്മുടെ നദീറത്തെ ഉണ്ടായിരുന്നു, പിന്നെ രണ്ട് വനിതാ ശ്രോതാക്കള്, അവര് വളരെ വൈകാരികമായിട്ട് തന്നെ സംസാരിച്ചു. എനിക്ക് അതില് എനിക്ക് ലാസ്റ്റ് ഞാൻ വിളിക്കാൻ വൈഫിന്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ ശ്രമിച്ചപ്പോ വൈൻഡപ്പ് ചെയ്ത് പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് അതിൽ ഒരു പ്രതിഷേധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മള് നമ്മുടെ കുടുംബമാണ് ഫാമിലി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോധപൂർവം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, അതങ്ങനെയല്ല. നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് ഒരു മോശം അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അതിനെ റിയാക്ട് ചെയ്യണ്ടേ? ഒരുപക്ഷെ ആ പ്രതികരിച്ച ആൾക്ക്, ആ മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ച ആൾക്ക് പോലും ഒരു പുനർചിന്തനത്തിനുള്ള ഒരു വഴിയാണ് അത്. അപ്പൊ അത് വളരെ മോശമായി പോയി. അതില് ഞാൻ ഒ എ അനിലിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം എപ്പോഴും ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനായിട്ട് ഉണ്ടാകും. അദ്ദേഹം സംസാരിച്ചു. അതുപോലെ തന്നെ നദീറത്തെ ആദ്യം സംസാരിച്ച ആ വനിത, ഞാൻ പേര് മറന്നു പോട്ടെ, എനിക്ക് രണ്ടുപേര്, അവര് നന്നായിട്ട് സംസാരിച്ചു. സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മോശം വാക്കുകളല്ല, നമ്മൾ ആ അതിനാ അവരെ പ്രതിഷേധം രേഖപ്പെടുത്തണം. വൈകാരികമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ ഇന്ന് എന്റെ സുഹൃത്ത് ബേസിൽ എന്ന് പറയുന്ന എന്റെ സുഹൃത്തിന്റെ ജന്മദിനമാണെന്ന്. ബേസിൽ എന്ന് പറയുന്ന 70-75 കാലഘട്ടത്തിലെ സിനിമാ നടൻ വിൻസെന്റിന്റെ അമ്മയുടെ മകനാണ് ബേസില്. അപ്പോ ബേസിലിന്റെ ജന്മദിനമാണെന്ന്. ബേസിൽ മുക്കത്ത് എടവനക്കാട് വൈപ്പിങ്ങരയാണ് അദ്ദേഹത്തിന്. ഇതിലൂടെ ഞാനൊരു ആശംസ പറയുകയാണ്. അതോടൊപ്പം തന്നെ രക്തദാനത്തിനെ കുറിച്ച് ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അത് വായിച്ചാൽ മതി, സമയം കളയുന്നില്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരെയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കള്, ഞാനിത് പറഞ്ഞുകൊണ്ട് ആർക്കും എന്നോട് ദേഷ്യവും തോന്നണ്ട. എനിക്കത് ഭയങ്കര സങ്കടമായി പോയി. നമ്മുടെ ആണുങ്ങളൊക്കെ പ്രതികരിക്കേണ്ടായിരുന്നു. അത് ഒരു വാക്ക് കൊണ്ടെങ്കിലും പ്രതികരിക്കേണ്ട പ്രൊട്ടക്ട് ചെയ്യാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ എന്നെ ദേഷ്യപ്പെട്ടാലും എനിക്ക് വിരോധമൊന്നുമില്ല. ഏതായാലും ആ മൂന്ന് മുസ്ലിം നദീറത്തെ ഉൾപ്പെടെ മൂന്ന് വനിതാ ശ്രോതാക്കളും അതുപോലെ തന്നെ ഒ എ അനിലിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കേട്ടോ.
6: ഓക്കെ, അപ്പൊ ചേട്ടാ താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നു കേട്ടോ.
8: ഓക്കെ,
6: അപ്പോ നമ്മുടെ ആന്റണി ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് പോകുകയാണ് ആന്റണി ചേട്ടൻ. ഗുഡ് മോർണിംഗ് അമൃത. സ്വയം ആന്റണി ചേട്ടന്റെ മെസ്സേജ് തന്നെ കേട്ടോ വായിക്കാൻ അടുത്തത് വന്നിരിക്കുന്ന അതാണ്. ഗുഡ് മോർണിംഗ് അമൃത. സ്വയം വര ചന്ദ്രികെ, അറിയാതെ അറിയാതെ ഭാവഗായകന്റെ ഈ ഗാനങ്ങൾ കേൾപ്പിച്ചതിന് നന്ദി. രക്തദാനത്തിനായി എന്റെ മകന്റെ നേതൃത്വത്തിൽ ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നടൻ ജയസൂര്യയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അടുത്തിടെ കരിമണ്ണൂരിലുള്ള ഒരു രോഗിക്ക് രക്തം ആവശ്യപ്പെട്ട് എന്നെ വിളിച്ചപ്പോൾ മകൻ വഴി അത് നൽകാൻ കഴിഞ്ഞു. പൊതുപ്രവർത്തകനായ മകൻ അങ്ങനെ നല്ല മനുഷ്യനായി വളരുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആന്റണി കടവന്ത്ര, തീർച്ചയായിട്ടും അത് കേട്ടതിൽ ഞങ്ങൾക്കും ഒരു അഭിമാനം തോന്നുകയാണ് കേട്ടോ. അപ്പം ഇനി മുന്നോട്ട് ഇങ്ങനെ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. ചേട്ടന്റെ മകനും പ്രത്യേക ആശംസകൾ നേരുകയാണ്. അപ്പോ അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, യെസ്, ഓക്കെ, നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന്. ഓക്കെ, ഇതോടൊപ്പം ഇന്ന് ബർത്ത്ഡേ ആനിവേഴ്സറി എല്ലാം ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓക്കെ, ഒരു പിക്ചർ മെസ്സേജ് ആയിരുന്നു കേട്ടോ, അത് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ടൊരു ചെറിയ എറർ കാണിച്ചു. ഇപ്പോൾ ഓക്കെ. കൊടുക്കും തോറും ഏറിടും, കൊടുക്കും തോറും ഏറിടും, മേന്മ നൽകും, മരിച്ചാലും രക്തദാനം തന്നെ മഹാദാനം എന്ന് പറഞ്ഞുകൊണ്ട് നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ ആണ് നമുക്കിത് അയച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ഇന്ന് ബർത്ത്ഡേ ആനിവേഴ്സറി എല്ലാം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരാശംസകളും നേരുന്നു എന്നും അറിയിച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന അനിൽ ചേട്ടൻ, ആദ്യം പറഞ്ഞത് ലക്ഷ്മിപ്രിയ ചേച്ചിയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു അനിൽ. നമ്മുടെ ആന്റണി ചേട്ടൻ പറഞ്ഞിരുന്നു, കുറച്ച് പേര് വിളിച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞത് ലക്ഷ്മിപ്രിയ ചേച്ചിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ അനിൽ ചേട്ടൻ. ഓക്കെ, അടുത്തത് പ്രേമ ചേച്ചിയുടെ മെസ്സേജിലേക്ക് പോകുന്നു. ഹായ്, നമസ്തേ അമൃത. കാർത്തിക, സുഖം തന്നെയല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് ബർത്ത്ഡേ ഉള്ളവർക്കും വിവാഹമുള്ളവർക്കും നല്ല നല്ല ദിവസങ്ങളാൽ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഫ്രണ്ട്സ്, കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഷീബ കുമരകം, നദീർത്ത, ജലജ വാഴപ്പള്ളി, രാജമ്മ മാന്ത്ര, വിജയമ്മച്ചി റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. അമൃതമോൾക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രേമ ചേച്ചി. പ്രേമ ചേച്ചിക്കും കുടുംബത്തിനും നല്ലൊരു ആശംസ അറിയിച്ചുകൊണ്ട് അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, നമസ്കാരം.
6: വീണ. ആഹാ, വീണ പറയൂ. കൊറേ നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നല്ലോ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സില് വിളിക്കുന്നത്, ആണോ?
0: നേരത്തെ വിളിക്കണോ വിചാരിച്ചത്, പറ്റിയില്ല.
6: അയ്യോ, ആണോ? അപ്പൊ പറഞ്ഞോ ആശംസ, കേക്കട്ടെ.
0: ഇന്ന് ഭദ്രചേട്ടന്റെ പെങ്ങിയുടെ മകൻ വിഷുവിനെ അച്ചോളി ക്ഷേത്രത്തിലേക്ക് എഴുതാനായിട്ട് പോകുന്നു. അപ്പം ആ കുഞ്ഞുമോനൊരു നല്ലൊരു ആശംസം തരുന്നു, നല്ല ബുദ്ധിയോടുകൂടി പഠിക്കട്ടെ വളരട്ടെ എന്ന് ആശംസിക്കുന്നു.
6: ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ ആശംസ അല്ലേ? ശരി, അപ്പൊ വീണ, വീണയ്ക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. നല്ല ദിവസങ്ങളാവട്ടെ മുന്നോട്ട്. ശരി, അപ്പൊ വീണയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. നമ്മുടെ സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 55 മിനിറ്റും 11 സെക്കൻഡും ആയിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ് എത്തിയിരിക്കുന്നത് നമ്മുടെ നദിർത്തേടേതാണ് കേട്ടോ. നമുക്കായി നാം കണ്ടെത്തേണ്ട ചില നിമിഷങ്ങൾ, ചില ദിനങ്ങൾ ഉണ്ടാകണം. ഓട്ടത്തിനിടയിൽ നമ്മെ മറക്കരുത് നമ്മുടെ സന്തോഷങ്ങളും. അമൃതമോൾക്കും പ്രിയപ്പെട്ട എന്റെ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും മഴയിൽ കുതിർന്ന സ്നേഹാശംസകൾ നേരുന്നു. അമൃതമോളെ, മഴ ആയതുകൊണ്ട് വിശേഷങ്ങളൊന്നും കേട്ടില്ല, ഫോണല്ലേ റേഡിയോ ചെവി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാകും മനസ്സിലാകും. അപ്പൊ അവിടെ ഭയങ്കര മഴയാണെന്ന് പറയുന്നു, ഇവിടെ മഴ എന്തായാലും ഇന്നലെയും ഇന്ന് ഇത് ഈ ഒരു നിമിഷം വരെയും മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് കാണുന്നത്. ഇനി ഇതങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോ നദിർത്തേക്ക് അവിടുത്തെ മഴയിൽ കുതിർന്ന നല്ലൊരു ആശംസ അറിയിക്കുകയാണ് കേട്ടോ. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക്, മെസ്സേജ് അല്ല കോളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗുഡ് മോർണിംഗ്.
9: ഗുഡ്
6: മോർണിംഗ് രാജൻ ചേട്ടാ, പറയൂ പറയൂ. ആ റേഡിയോയുടെ വോളി ഒന്ന് കുറയ്ക്കുവോ. എന്നിട്ട് പെട്ടെന്ന് ആശംസ അറിയിച്ചോളൂ, സമയം
9: അതിക്രമിച്ചിരിക്കുന്നു.
6: ശരി ചേട്ടാ, അപ്പോ ഓക്കെ. രാജൻ ചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ രാജൻ ചേട്ടനാണ് ഇപ്പോ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. രാജൻ ചേട്ടൻ ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് അടുത്ത മെസ്സേജ് ലേഖ ചീച്ചിയാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ലേഖ ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡ്സും നിങ്ങൾക്ക് ആഘോഷിക്കാൻ മനോഹരമാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. ഇനി നമുക്ക് ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ വീണ്ടും ഒത്തുചേരാം കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
0: ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
2: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജെ അമൃത കാർത്തിക. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് കരുത്തുപകർന്ന് ബഹുതല ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെയും മധ്യദൂര കപ്പൽവേധ മിസൈലിന്റെയും പരീക്ഷണം വിജയം. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷണം. വിവിധ തലങ്ങളായി പ്രവർത്തിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾ ലക്ഷ്യങ്ങളെ കൃത്യമായി തകർത്തതായി DRDO അറിയിച്ചു. ശത്രു മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള ബഹുതല പ്രതിരോധ സംവിധാനമാണിത്. നാവിക സേനയ്ക്കായി വികസിപ്പിച്ച കപ്പൽവേധ മധ്യദൂര മിസൈൽ പരീക്ഷണത്തിന്റെ ആദ്യഘട്ടവും വിജയിച്ചു. ശത്രുക്കപ്പലുകളെ കൃത്യമായി ലക്ഷ്യമിടാൻ ഇതോടെ സാധിക്കും. 3 മിസൈലുകളുടെ പരീക്ഷണം June 10-11 തീയതികളിലായി 24 മണിക്കൂറിനിടെയാണ് നടന്നത്. DRDO പരീക്ഷിച്ച ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് 2000 കിലോമീറ്ററിനും 5000 കിലോമീറ്ററിനുമിടയിൽ ദൂരപരിധിയുള്ള ശത്രു മിസൈലുകളെ തകർക്കാൻ കഴിയും. മൾട്ടിലെയർ പ്രതിരോധ സംവിധാനമാണിത്. ഒരു മിസൈലിൽ തന്നെ വ്യത്യസ്ത ലക്ഷ്യങ്ങളിൽ പതിക്കാവുന്ന ഒന്നിലധികം യുദ്ധമുനകളുണ്ടാകും. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുമുണ്ട്. ഇതോടെ ഇത്തരം മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള രാജ്യങ്ങളുടെ എലൈറ്റ് ഗ്രൂപ്പിലേക്ക് ഇന്ത്യയും എത്തി. നാവികസേനയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗം സമുദ്രോപരിതലത്തിലുള്ള ആക്രമണങ്ങളെ നേരിടും. 350 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കും. അടുത്ത കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ചു. ഈ മാസം 30 ചുമതലയേൽക്കും. കരസേനാ ഉപമേധാവിയായിരുന്നു. നിലവിലെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. പുനെയിലെ ഖഡക് വാസ്ലയിലുള്ള നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ധീരജ് സേത്ത്. 1986 ഡിസംബറിൽ ആർമേഡ് കോറിലൂടെയായിരുന്നു കമ്മീഷൻ. ആർമേഡ് റെജിമെന്റിനെയും ആർമേഡ് ബ്രിഗേഡിനെയും ജമ്മുകാശ്മീരിൽ ഭീകരവിരുദ്ധ സേനയും നയിച്ചിട്ടുണ്ട്. സുപ്രധാന ദേശീയ അന്തർദേശീയ ഇടപെടലുകൾക്ക് മേൽനോട്ടവും വഹിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരം മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിക്കും. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ 6-9 ക്ലാസുകളിൽ 3 ഭാഷയായി സംസ്കൃതം പഠിക്കാനുള്ള അവസരം നിർബന്ധമാക്കി. പ്രാദേശിക ഭാഷ പഠിപ്പിക്കാമെങ്കിലും എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും സംസ്കൃതവുമുണ്ടായിരിക്കണം. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറങ്ങി. മാതാപിതാക്കളുടെ ജോലിയിലെ സ്ഥലം മാറ്റത്തിനൊപ്പം വിദ്യാർത്ഥികൾക്കും സ്കൂൾ മാറേണ്ടി വരുന്നത് കണക്കിലെടുത്താണ് എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും സംസ്കൃതത്തെ ഒരു പൊതുഭാഷാ വിഷയമായി ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. സ്ഥലം മാറ്റങ്ങൾ ബാധിക്കില്ലെന്നുള്ള വിദ്യാർത്ഥികൾക്ക് സംസ്കൃതത്തിന് പകരം പ്രാദേശിക ഭാഷ 3 ഭാഷയായി തിരഞ്ഞെടുക്കാനാകുമെന്നും അവർ വ്യക്തമാക്കി. CBSEയുടെ ത്രിഭാഷാ നയപ്രകാരം പഠിക്കേണ്ട 3 ഭാഷകളിൽ 2 ഇന്ത്യൻ ഭാഷകളായിരിക്കണം. ഹിന്ദിയും ഇംഗ്ലീഷുമാണ് 1-2 ഭാഷകൾ. 3 ഭാഷയായി സംസ്കൃതമോ ലഭ്യമായ മറ്റേതെങ്കിലും ഭാഷയോ തിരഞ്ഞെടുക്കാം. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഞായറാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. സംസ്ഥാനത്ത് 8 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 34 കുടുംബങ്ങളിൽ 114 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും താലൂക്ക് കൺട്രോൾ റൂമുകൾ പ്രവർത്തന സജ്ജമാണെന്നും ദുരന്ത നിവാരണ വിഭാഗം കമ്മീഷണർ അറിയിച്ചു. സ്പെൻസർ ജംഗ്ഷനിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റവന്യൂ വകുപ്പ് പരിശീലന കേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തുന്ന MBA ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അസമിലെ ജോർഹട്ട് വ്യോമതാവളത്തിൽ ലാൻഡിങ്ങിനിടെ വ്യോമസേനയുടെ AN-32 യാത്രാ വിമാനം തകർന്നുവീണ് 5 സൈനികർ മരിച്ചു. സഹപൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീറുകളായ ഖേറാം കുമാവത്ത്, ഡാനിഷ് ആലം എന്നിവരാണ് മരിച്ചത്. സ്പോർട്സ് വാർത്തകൾ. ഓപ്പണർമാരുടെ പോരാട്ടങ്ങൾ കണ്ട ധർശാലയിലെ ഏകദിന മത്സരത്തിനൊടുവിൽ ജയം ഇന്ത്യക്കൊപ്പം. മഴ തകർത്ത് കളിച്ചപ്പോൾ ഏകദിനം 20-20 മാറി. അഫ്ഗാൻ ഉയർത്തിയ 195 എന്ന വിജയലക്ഷ്യം നായകൻ ശുഭ്മൻ ഗില്ലിന്റെ നിലയുറപ്പിച്ച ഇന്നിംഗ്സിലൂടെയും കെ എൽ രാഹുലിന്റെ 39 അതിവേഗ ഇന്നിംഗ്സിലൂടെയും ജയം. ഞായറാഴ്ച രാവിലെ 6:30 ഹെയ്ത് സ്കോട്ട്ലാൻഡ് മത്സരത്തോടെ കാണികളുടെ കളി ഉത്സവത്തിന് തുടക്കമാകും. 9:30 ഓസ്ട്രേലിയ തുർക്കിയെ നേരിടും. പിന്നെ കുറച്ചു മണിക്കൂർ വിശ്രമിക്കാം. രാത്രിയാകുമ്പോൾ 10:30 ജർമ്മനി കന്നിക്കാരായ കുറാസോയെ നേരിടും. ആ കളി കഴിയുമ്പോഴേക്കും ഓറഞ്ച് വസന്തവുമായി നെതർലാൻഡ്സ് ഏഷ്യൻ ശക്തികളായ ജപ്പാനുമായി കളിക്കാനിറങ്ങും. രാത്രി 1:30 മത്സരം. ലോകകപ്പിൽ ഇതുവരെ കളിച്ച 6 കളികളിലും തോറ്റ കാനഡ ഇത്തവണ ആതിഥേയരെന്ന നിലയിൽ ബോസ്നിയയ്ക്കെതിരെ ആദ്യ മത്സരത്തിനിറങ്ങിയത് ആ പേരുദോഷം മാറ്റാനാണ്. എന്നാൽ ഇത്തവണയും അവർക്ക് അതിൽ വിജയിക്കാനായില്ല. പക്ഷേ തോൽവി ഒഴിവാക്കി സമനില പിടിക്കാനായതിൽ അവർക്ക് ആശ്വസിക്കാം. ലോകകപ്പിൽ കാനയുടെ ആദ്യ പോയിന്റാണ് ഇത്. ഇത്രയും പ്രധാന വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

ധ്വനി എന്ന ചിത്രത്തിൽ യൂസഫ് അലി കേച്ചേരി എഴുതി, നൌഷാദ് അലി എന്ന അതുല്യനായ സംഗീതജ്ഞൻ സംഗീത സംവിധാനം ചെയ്ത് ദാസ് സാർ പാടിയ ഈ ഗാനത്തോടെ ആവട്ടെ ഇന്നത്തെ നമ്മളുടെ രാഗലയത്തിന്റെ തുടക്കം അല്ലേ. അതിനുശേഷം നമുക്ക് ഇന്നത്തെ രാഗത്തെ പറ്റിയും അതിന്റെ വിശേഷങ്ങളെ പറ്റിയും സംസാരിക്കാം.

രാഗലയത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രാഗമാണ് യമുന കല്യാണി. നമ്മളിപ്പോ കേട്ട ജാനകി ജാനേ എന്ന ഗാനം കമ്പോസ് ചെയ്തിരിക്കുന്നത് യമുന കല്യാണി രാഗത്തിലാണ്. യമുന കല്യാണി 65-ാമത്തെ മേളകർത്ത രാഗമായ കല്യാണി രാഗത്തിന്റെ ജന്യരാഗമാണ്. യമുന കല്യാണി ഹിന്ദുസ്ഥാനിയിലും കർണാട്ടിക് മ്യൂസിക്കിലും ഒരേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ ഗാംഭീര്യവും ഒരേ സ്ഥാനവും അല്ലെങ്കിൽ അതിൻ്റെ ഇതായിട്ടുള്ള പ്രസക്തിയും അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഒക്കെ രണ്ട് സമ്പ്രദായത്തിലും കൊടുക്കുന്ന ഒരു രാഗമാണ് യമുന കല്യാണി. തമിഴിൽ ഇളയരാജ സാർ കമ്പോസ് ചെയ്ത ഒരു നാൾ ഒരു കനവ് എന്ന ഒരു ചിത്രത്തിലെ കാറ്റിൽ വരും ഗീതമേ കണ്ണനെയറിവായ, അങ്ങനെയൊരു ഗാനമുണ്ട്. അതും യമുന കല്യാണിയിൽ കമ്പോസ് ചെയ്തതാണ്.

0: ഹിന്ദുസ്ഥാനി സമ്പ്രദായത്തിൽ മ്യൂസിക് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് പഠിക്കുന്ന ഒരു രാഗമാണ് യമുന കല്യാണി. ബിഗിനേഴ്സ് പഠിക്കുന്ന രാഗമായതുകൊണ്ട് യമുന കല്യാണി ഒരു ചെറിയ രാഗമായിട്ട് വിചാരിക്കരുത്. യമുന കല്യാണി ഇസ് നോൺ ആസ് എ മാമത് രാഗ. അത്രയ്ക്കും ആഴവും പരപ്പും ഉള്ള ഒരു രാഗം തന്നെയാണ് യമുന കല്യാണി. സാധാരണ മ്യൂസിഷ്യൻസ് നമ്മളുടെ സംഗീത സമ്പ്രദായത്തിൽ പറയുന്നത്, ഒരു മ്യൂസിഷ്യൻ യമുന കല്യാണി പഠിച്ചു തുടങ്ങിയാൽ അവരുടെ മ്യൂസിക്കൽ ജേർണി അവസാനിക്കുന്നത് വരെയും ആ രാഗത്തിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നാണ്. അപ്പൊ എത്ര എക്സ്പ്ലോർ ചെയ്താലും വീണ്ടും വീണ്ടും നമുക്ക് ഇനിയും എന്തൊക്കെയോ കണ്ടെത്താനുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു രാഗമാണ് യമുന കല്യാണി. ശരിക്കും നമ്മൾ പറയാറില്ലേ, നമ്മൾ ഒരു കടലിനടിയിലേക്ക് പോകുമ്പോൾ, കടലിനടിയിലേക്ക് ആഴം കൂടുന്തോറും അതിൻ്റെ ശാന്തത കൂടിക്കൂടി വരുന്നു. നമുക്ക് കാണാനുള്ള കാഴ്ചകളുടെ ആഴവും കാഴ്ചകളുടെ ആ വ്യത്യസ്തതയും കൂടിക്കൂടി വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് യമുന കല്യാണിയുടെ കാര്യവും. ശരിക്കും നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളൊരു ബീച്ച് സൈഡിൽ പോയാൽ നമുക്ക് ഈ ആകാശവും കടലും കൂടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ആയിട്ട് തോന്നും, ഇല്ലേ? അവിടെ വരെ ഉള്ളു കടലിൽ നിന്ന് നമ്മൾ അന്ന് വിചാരിക്കും. പക്ഷെ നമ്മളൊരു തോണിയിൽ കയറി അല്ലെങ്കിൽ ഒരു ബോട്ടിൽ കയറി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കടൽ അവിടെ ഒന്നും അവസാനിക്കുന്നില്ല, അത് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതേപോലെ തന്നെയുള്ള ഒരു രാഗമാണ് ശരിക്കും ഈ യമുന കല്യാണി. യമുന കല്യാണി രാഗത്തിന്റെ ആഴത്തെ പറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സംഗീത സമ്പ്രദായത്തിൽ ശരിക്കും ഒരു തർക്കം തന്നെ നിലവിലുണ്ട്. ഒരു വിഭാഗം മ്യൂസിഷ്യൻസ് പറയുന്നത് യമുന കല്യാണി അത്രയ്ക്കും വലിയ രാഗമായതുകൊണ്ട് അതിനെ ഒരു ആരോഹണ അവരോഹണ ക്രമത്തിലേക്ക് ഒതുക്കി നിർത്താൻ സാധിക്കില്ല, അതുകൊണ്ട് അതിനൊരു ആരോഹണ അവരോഹണ ക്രമം എന്ന് പറയാൻ പറ്റില്ല. മറ്റൊരു വിഭാഗം പറയുന്നത് കല്യാണി രാഗത്തിന്റെ തന്നെ ആരോഹണ അവരോഹണ ക്രമം യമുന കല്യാണിയിൽ ഉപയോഗിക്കുകയും എന്നാൽ കല്യാണിയിൽ ഇല്ലാത്ത ഒരു സ്വരം അതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് യമുന കല്യാണിയുടേതായിട്ടുള്ള ആ ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത് എന്ന്. ഇങ്ങനെ രണ്ട് വിഭാഗത്തിലുള്ള തർക്കങ്ങൾ നിലവിലുണ്ട് യമുന കല്യാണിയെ പറ്റി. അത് തന്നെ ആ രാഗത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. വളരെ പീസ് ആൻഡ് ട്രാൻക്വിലിറ്റി തരുന്ന ഒരു രാഗം, അതായത് അഭൗമമായ ശാന്തത നമുക്ക് തരുന്ന ഒരു രാഗമാണ് യമുന കല്യാണി. നമ്മളുടെ അയാൾ കഥ എഴുതുകയാണ് എന്നൊരു ചിത്രം ഓർമ്മയില്ലേ?
1: ആകാശ താമര പോലേ.
0: ആ ഗാനം യമുന കല്യാണിയിൽ ചിട്ടപ്പെടുത്തിയതാണ്. അപ്പൊ നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടു നോക്കിയാലോ? അത് മാത്രമല്ല, ഇനിയും ധാരാളം ചലച്ചിത്ര ഗാനങ്ങളും അഷ്ടപതിയും ഗസൽസും ഒക്കെ നമുക്ക് യമുന കല്യാണിയിൽ കേൾക്കാനുണ്ട്.

യമുന കല്യാണി ഒരു ഈവനിങ് രാഗ എന്നാണ് അറിയപ്പെടുന്നത്. വൈകുന്നേരങ്ങളിൽ, അതായത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് ചന്ദ്രൻ ഉദിച്ചതിന് ശേഷം വൈകുന്നേരങ്ങളിൽ പാടാൻ പറ്റുന്ന, എന്നാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ്, അതായത് ഏതാണ്ട് ഒരു 9 മണിക്ക് മുൻപ് പാടി അവസാനിപ്പിക്കേണ്ട രാഗമാണ് യമുന കല്യാണി. അങ്ങനെയാണ് ഞാൻ, എനിക്ക് തോന്നുന്നു ഇതിനു മുൻപുള്ള ഒരു ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നമ്മളുടെ രാഗങ്ങൾക്കൊക്കെ ഓരോ സമയമുണ്ട്, ഓരോ കാലങ്ങളുണ്ട്, ഇന്ന സമയത്ത് ഇന്ന രാഗം പാടുക എന്നുള്ളത്. അപ്പൊ അതേപോലെ ഈ നമ്മളുടെ യമുന കല്യാണിയുടെ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 9 മണിക്ക് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് പാടി തീർക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ രാഗം മിക്കവാറും എല്ലാ ഹിന്ദുസ്ഥാനി വോക്കലിസ്റ്റുകൾക്കും ഇൻസ്ട്രുമെന്റലിസ്റ്റിനും ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു രാഗം കൂടിയാണ്. ഇത് വളരെ മെലോഡിക്കാണ്, ഇതിൻ്റെ അപ്പിയറൻസിൽ വളരെ മെലോഡിക്കായിട്ട് നമുക്ക് പാടാൻ പറ്റുന്ന, അതുപോലെ ഹൈ ഇമോഷണൽ കണ്ടന്റ് ഉള്ള ഒരു രാഗം കൂടിയാണ്. വല്ലാത്ത ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ്, അപ്സ് ആൻഡ് ട്രഫ്സിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാഗം കൂടെയാണ് യമുന കല്യാണി. വെരി റൊമാൻറ്റിക് ഇൻ നേച്ചർ, വളരെയധികം പ്രണയം നമുക്ക് തോന്നിക്കുന്ന ഒരു രാഗമാണ് യമുന കല്യാണി. യമുന കല്യാണിയുടെ മറ്റൊരു പ്രത്യേകത, യമുന കല്യാണി ഉണ്ടാക്കുന്ന രസങ്ങൾ, അതായത് ഭാവങ്ങൾ, ഭക്തി, ഗാംഭീര്യം, ശൃംഗാരം, പീസ്, ട്രാൻക്വിലിറ്റി, അതേപോലെ തന്നെ ഒരു സൂതിങ് എഫക്റ്റ്, അതായത് കാമിങ് എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇങ്ങനെയുള്ള പല ഭാവങ്ങളും ഇൻവോക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു രാഗമാണ് യമുന കല്യാണി. അപ്പോൾ ഒരു ഭാവമല്ല, ഭക്തിയിലാണെങ്കിൽ ഭക്തി ഭക്തിരസം തരും, ശൃംഗാരമാണെങ്കിൽ ശൃംഗാരരസം തരും, ഗാംഭീര്യമാണെങ്കിൽ ആ രസം തരും, അങ്ങനെ പല പല ഇമോഷൻസിനെ നമുക്ക് തരാൻ സാധിക്കുന്ന ഒരു രാഗം കൂടിയാണ് യമുന കല്യാണി. വളരെ എൻഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ പുരാതനമായിട്ടുള്ള രാഗമാണ് യമുന കല്യാണി എന്നാണ് പറയപ്പെടുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ യമുന നദിയുടെ തീരത്ത് നിന്ന് ഓടക്കുഴൽ വായിച്ചിരുന്നു എന്നും പറയുന്നു. യമുന കല്യാണി രാഗത്തിലാണ് അദ്ദേഹം ഓടക്കുഴൽ വായിച്ചിരുന്നത്. ആ സമയത്ത് ആ യമുന നദിയിലുള്ള ജലജീവികളും അതേപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള മൃഗങ്ങളും പശുവും എന്ത് ആടുമാടുകളും എല്ലാം ഈ അവരുടെ അവർ ചെയ്തു കൊണ്ടിരിക്കുന്നതെല്ലാം നിർത്തി ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ നമ്മൾ കഥകളിൽ വായിച്ചിട്ടുണ്ട് അല്ലേ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മളുടെ രാഗങ്ങൾക്കൊക്കെ ഒരു കൺവീനർ, ഒരു രക്ഷാധികാരിയെ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളുടെ സമ്പ്രദായ സംഗീതം. ഇപ്പോൾ ഷൺമുഖപ്രിയ രാഗമാണെങ്കിൽ അത് ഭഗവാൻ മുരുകൻ ആണ് അതിൻ്റെ രക്ഷാധികാരി. ഹംസധ്വനി ആണെങ്കിൽ മഹാഗണപതി. യമുന കല്യാണിയുടെ ഡേറ്റി ഭഗവാൻ ശ്രീകൃഷ്ണനാണ്, അങ്ങനെയാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ സംഗീതത്തിലെ, നമ്മളുടെ കർണാടിക് സംഗീതത്തിലെ വ്യാസരായർ എന്ന് പറയുന്ന കമ്പോസർ എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുള്ള

യമുന കല്യാണിയിലുള്ള അതിമനോഹരമായ ഒരു കൃതിയാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. കൊളോണിയൽ കസിൻസ് എന്ന് പറയുന്ന ഹരിഹരൻ സാറിന്റെ ഒരു ആൽബം ഐ തിങ്ക് 90s ഏർലി 2000s ഉള്ള ആൾക്കാർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആൽബമാണ്. ആ ആൽബത്തിലും ഈ ഇതേ കൃതി വളരെ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ അധികം ഫ്യൂഷൻ സോങ്സ് നമ്മൾ കേൾക്കാറില്ല. അപ്പോൾ വളരെ ഫ്രഷ് ഫീലിംഗ് തന്ന ഒരു ലിസണിങ് ചോയ്സ് ആയിരുന്നു അന്ന് ഈ കൊളോണിയൽ കസിൻസ്. അതിലും ഇപ്പോൾ ഞാൻ പാടിയ കൃഷ്ണാനി ബേഗനെ ബാറിയ വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു യമുന കല്യാണി ഡിഫറെൻറ്റ് ഫോം ഓഫ് ഇമോഷൻസ് ഇവോക്ക് ചെയ്യുന്ന ഒരു രാഗമാണ്. അതേപോലെ തന്നെ എനിക്കറിയില്ല നമ്മളുടെ നാട്ടിൽ എത്രമാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കാറുണ്ട് എന്നുള്ളത്. വിൻ യു കം ടു ദ വെസ്റ്റേൺ വേൾഡ്, ഇവിടെ എല്ലാ രീതിയിലും ഉള്ള സപ്പോർട്ടീവ് സിസ്റ്റംസ് അവർ യൂസ് ചെയ്യും. ഞാൻ പറയാൻ കാരണം ഈ മ്യൂസിക് തെറപ്പി എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ പലയിടത്തും നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിൽ എന്തോ ഫോർ സം റീസൺ, ആൻഡ് ഞാൻ ഒന്നിനെയും വിമർശിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, പക്ഷേ ആൻഡ് ഐ തിങ്ക് മേ ബി മോസ്റ്റ് ഓഫ് യു വിൽ എഗ്രി ടു ഇറ്റ്, ഒരു നമ്മളുടെ നാടിൻ്റേതായിട്ടുള്ള നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തും മോശമാണ്, പുറത്തുനിന്ന് വന്നതൊക്കെ വളരെ ക്ഷേമമാണ് എന്നുള്ള രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഒരു ചെറിയൊരു വിഭാഗം നമ്മളുടെ ഇടയിലും ഉണ്ട്. പക്ഷേ നമ്മൾ ഈ വെസ്റ്റേൺ വേൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേ യൂസ് ഡിഫറെൻറ്റ് സപ്പോർട്ടീവ് സിസ്റ്റംസ്. വാട്ട് എവർ ക്യാൻ ഗിവ് യു ദ ബെനിഫിറ്റ്സ്, അതിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരത് ഉപയോഗിക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു വന്നത് മ്യൂസിക് തെറപ്പിയെ പറ്റിയാണ്. ഒരുപാട് മ്യൂസിക് രജിസ്റ്റേർഡ് മ്യൂസിക് തെറപ്പിസ്റ്റുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദേ യൂസ് ദേർ ഫോം ഓഫ് മ്യൂസിക്. ഇപ്പോൾ ഒരു പക്ഷേ ചൈനീസ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊക്കേഷ്യൻ ആൾക്കാരായിരിക്കാം, സ്പാനിഷ് ആയിരിക്കാം, ന്യൂസിലൻഡേഴ്സ് ആയിരിക്കാം, ഡിഫറെൻറ്റ് എത്നിസിറ്റീസിലുള്ള ആൾക്കാർ തന്നെ ദേ യൂസ് ദെയർ മ്യൂസിക് ഫോർ റീഹാബിലിറ്റേഷൻ. ഇപ്പോൾ ഫിസിക്കൽ, ഇമോഷണൽ, യുനോ ഇൻ്റലിജൻസ് റീഹാബിലിറ്റേഷൻ നീഡ്സ് വേണ്ട ആൾക്കാർക്ക് വേണ്ടി അവർ വർക്ക് ചെയ്യുന്നു. പറയാൻ കാരണം കുറച്ച് ഒരു രണ്ട് വർഷം മുൻപ് എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നിരുന്നു. ആ കുട്ടിക്ക് ചെറിയ കുട്ടിയാണ്, അതിനൊരു വലിയ പനി വന്നിട്ട് അതിന് ഒരു സൈഡ് സ്ട്രോക്ക് പോലെ ആയി. അപ്പം അതിൻ്റെ നെർവ്സിന് ഒരു ചെറിയ ഡിസോർഡർ, ഇറ്റ് ഐ മീൻ മൂവ്മെൻ്റ് ഉണ്ട്, ബട്ട് ദെൻ ദേ വോണ്ട് ടു യുനോ ഒരു മൂവ്മെൻ്റ് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മെഡിക്കേഷനൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ. ബട്ട് ദി ഡോക്ടേഴ്സ് ഹാവ് സജസ്റ്റഡ് മ്യൂസിക് തെറപ്പി. അവർ സജസ്റ്റ് ചെയ്തത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് അറിയാവുന്ന ആരെയെങ്കിലും കണ്ട് അവരുടെ അടുത്ത് കുറേ ദിവസം ഈ കുട്ടിയെ കൊണ്ടുപോകാനാണ്. അപ്പോൾ ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഇതിൻ്റെ പേരൻസ് എൻ്റെ അടുത്ത് ഈ കുട്ടിയെ കൊണ്ടുവരും. അപ്പോൾ അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന രാഗം ഹംസധ്വനിയാണ്. ഹംസധ്വനി രാഗം നെർവ് ഡിസോർഡേഴ്സിനെയൊക്കെ ശരിയാക്കാൻ പറ്റിയ രാഗമാണ് എന്നാണ് പറയുന്നത്. എനിവെയ്സ്, ഞാൻ പറഞ്ഞു വന്നത് അതേപോലെ തന്നെ യമുന കല്യാണി രാഗം ആർത്രൈറ്റിസ്, റൂമാറ്റിക് ഡിസോർഡേഴ്സ്, അതുപോലെ മസ്കുലർ ജോയിൻറ് പെയിൻ, ഇതിനൊക്കെ നല്ല ഒരു റിലീഫ് തരുന്ന രാഗം ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു യമുന കല്യാണി കേട്ടാൽ അത് അതിൻ്റെ ശരിയായ ഫോമിലുള്ള ഒരു പക്ഷേ മ്യൂസിക് കേൾക്കേണ്ടി വരും. കാരണം ഞാൻ ആ കുട്ടിക്ക് വളരെ ഒരു 3 മാസം ആണ് ആ കുട്ടി റെഗുലറായിട്ട് വന്നിരുന്നത്. അപ്പൊ ആ സമയത്ത് ശരിക്കും ഈ രാഗം മാത്രം, ആൻഡ് ഐ ഡോണ്ട് നോ, ദേ സേ ദേ സീ ദ ഡിഫറൻസ് വിത്ത് മെഡിക്കേഷൻ. അത് അപ്പൊ അതിന് ഒരുപാട് നമ്മൾ റെക്കോർഡ്സ് കൊടുക്കും കേൾക്കാൻ, ഇങ്ങനെ കേട്ട് കേട്ട്. അപ്പൊ ആ ആ ഒരു എന്താ പറയാ, ഈ തെറപ്പിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മെഡിസിനൽ ഫോമും കൂടിയുള്ള സംഗതികളാണ് നമ്മളുടെ രാഗങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിവെയ്സ്, നമുക്ക് തമിഴിലെ മൊഴി എന്ന ഒരു ചിത്രത്തിൽ വിദ്യാസാഗർ സാറ് കമ്പോസ് ചെയ്ത് ഐ മീൻ ട്യൂൺ ചെയ്ത ഒരു പാട്ടുണ്ട്,

മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ഇതെല്ലാം യമുന കല്യാണിയില് ചിട്ടപ്പെടുത്തിയിട്ടുള്ള മലയാളത്തിലെ സിനിമാ ഗാനങ്ങളാണ്. ഈ ഒരു മെഡലി ഇങ്ങനെ വെറുതെ പാടിയപ്പോ ഞാൻ ഓർത്തു, യമുന കല്യാണി ഒരു ഹേമന്ത കാലത്തിന്റെ രാഗം കൂടിയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പാടിയില്ലേ, ഹേമന്തമായി ഈ വേദിയിൽ, ശ്യാം എന്ന് പറയുന്ന അതുല്യ പ്രതിഭയാണ് ഇതിന്റെ മ്യൂസിഷ്യൻ അല്ലെങ്കിൽ കമ്പോസർ.

ഇങ്ങനെ നമുക്ക് യമുന കല്യാണി പാടിക്കൊണ്ടേയിരിക്കാൻ തോന്നും. അത്ര മനോഹരമാണ് ഈ രാഗത്തിന്റെ രാഗസഞ്ചാരം. പ്രത്യേകിച്ചും ഇതിന്റെ രാഗസഞ്ചാരം മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഇതിനു മുൻപ് എപ്പോഴും ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ രാഗങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ സംഗീതം യൂണിവേഴ്സൽ ആണെന്ന്. അഫ്ഗാനി, പാകിസ്ഥാനി, ബംഗ്ലാദേശി ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു രാഗമാണ് യമുന കല്യാണി. ഞാൻ പറഞ്ഞത് ഇപ്പോൾ വളരെ ലൈറ്റർ വേർഷനിലാണ് നമ്മൾ പലപ്പോഴും ഈ രാഗത്തെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ അവരുടെ മ്യൂസിക്കിൽ, പ്രത്യേകിച്ചും ഞാൻ ഒന്ന് രണ്ട് പ്രോഗ്രാംസിലൊക്കെ ഈ സൂഫി മ്യൂസിക് ഈവനിങ്സിനൊക്കെ കണ്ടിട്ടുണ്ട്, ഈ അഫ്ഗാനി ഗായകരൊക്കെ ഭയങ്കര ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അത്ര ഭയങ്കരമായിട്ടാണ് ഈ യമുന കല്യാണിയെ ഉപയോഗിക്കുന്നത്. അവർക്ക് അവരുടെ ഒരു, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്ലാസിക്കൽ മ്യൂസിക് ഈവൻ്റ് ഉണ്ടെങ്കിൽ അതിൽ യമുന കല്യാണി അവർക്ക് മാറ്റി നിർത്താനേ സാധിക്കില്ല. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു രാഗമാണ് യമുന കല്യാണി. ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കാൻ നമുക്ക് തോന്നുന്ന അതിമനോഹരമായ, നമ്മളെ ഭക്തിയുടെയോ പ്രണയത്തിൻ്റെയോ ശൃംഗാരത്തിൻ്റെയോ അല്ലെങ്കിൽ ശാന്തതയുടെയോ ഒക്കെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ രാഗം.

ഇതെല്ലാം യമുന കല്യാണിയിലെ കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനങ്ങളാണ്. ഇന്ന് നമ്മൾ യമുന കല്യാണിയെ പറ്റി കുറേ കാര്യങ്ങൾ സംസാരിച്ചു, കുറച്ചൊക്കെ യമുന കല്യാണി രാഗത്തെ പറ്റി മനസ്സിലാക്കി, ഒരുപാട് നല്ല പാട്ടുകൾ കേട്ടു. ഈ രാഗങ്ങളെ ഒന്നും നമുക്ക് ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ എപ്പിസോഡുകളിൽ ഒതുക്കി നിർത്താൻ സാധിക്കുന്നതല്ല. പക്ഷെ എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനൊരു സമ്മറി ആക്കി ആണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ചും മ്യൂസിക് പഠിക്കുന്ന കുട്ടികളോ ആൾക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ നിങ്ങളുടെ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, അത് മാത്രം പോരല്ലോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. എങ്കിലല്ലേ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രോഗ്രാം നന്നാവാൻ വേണ്ടി കൊണ്ടുവരേണ്ടത് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് അതൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഈ ആഴ്ചത്തെ രാഗലയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ഇതേപോലെ തന്നെ മനോഹരമായ മറ്റൊരു രാഗവുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ, സ്റ്റേ ട്യൂൺ ടു റേഡിയോ മാക്ഫെസ് 90.4. ദിസ് ഈസ് ദേവി ശോഭന സൈനിങ് ഓഫ്.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 9 o'clock.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് സദ്വചനം നൽകുന്നത് പാസ്റ്റർ സി പി മോനായി.
3: മനുഷ്യ ജീവിതത്തിൽ കൃത്യമായി സ്വാധീനം ചെലുത്തുന്ന രണ്ട് ഉപകരണങ്ങളെ കുറിച്ച് ഒരു എഴുത്തുകാരന്റെ പരാമർശം വായിക്കുകയുണ്ടായി. ഒന്ന് ക്ലോക്ക്. ജീവിതത്തിൽ സമയനിഷ്ഠ പാലിച്ച് ചിട്ടയോടെ അടുക്കോടും കൂടി കാര്യങ്ങൾ നിർവഹിക്കുവാൻ ക്ലോക്ക് പ്രയോജനപ്പെടും. രണ്ട് കോമ്പസ്. ദിക്കറിയുവാനാണ് കോമ്പസ് ഉപയോഗിക്കുന്നത്. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ക്ലോക്കിന് പ്രാധാന്യമുണ്ടെങ്കിലും കോമ്പസിനും അതിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് ആ എഴുത്തുകാരൻ വിലയിരുത്തുന്നു. ദിശയറിയുവാൻ സാധിച്ചില്ലെങ്കിൽ സമയദിഷ്ഠ പാലിച്ചിട്ടും കാര്യമില്ല. അങ്ങനെയുള്ളവർ എങ്ങും എത്തിച്ചേരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. ദിശാബോധത്തിന്റെ അഭാവത്താൽ ജീവിതയാത്രയിൽ പരാജയപ്പെടുന്നവർ ധാരാളമാണ്. എത്തിച്ചേരേണ്ട സ്ഥാനത്തെപ്പറ്റി വ്യക്തമായ അറിവും ധാരണയും ഉണ്ടാകാൻ എന്തു ചെയ്യണം? വഴിയും ലക്ഷ്യസ്ഥാനവും ശരിയായി നിശ്ചയമുള്ള ഒരാളെ കണ്ടുപിടിക്കുക എന്നതാണ് കരണീയം. വിശ്വസ്തനായ ഒരാളാണ് കൂട്ടുപിടിക്കുന്നതെങ്കിൽ അയാൾ ചതിക്കുകയില്ല, ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടു കുത്തിക്കുക തന്നെ ചെയ്യും. ജീവിതയാത്രയിലും ഇതുതന്നെയാണ് ആവർത്തിക്കേണ്ടത്. ഞാൻ തന്നെയാണ് വഴി എന്ന് അവകാശപ്പെട്ട ഒരാൾ മാത്രമേ ചരിത്രത്തിലുണ്ടായിരുന്നു. ജീവിതയാത്രയുടെ വഴിയെ നമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എങ്ങോട്ടാണെന്ന് നമ്മേക്കാൾ നന്നായി അറിയാവുന്ന നമ്മുടെ ദൈവം മാർഗവും ലക്ഷ്യവും തെറ്റിക്കാതെ നമ്മെ അവിടെ എത്തിക്കും. വഴിയിലുടനീളം ശത്രുവും അവന്റെ കിങ്കരന്മാരും പ്രലോഭിച്ച് തെറ്റായ ദിശയിലേക്ക് തിരിച്ചുവിട്ട് നശിപ്പിക്കുവാൻ സദാ സഞ്ചരിക്കുന്നതിനാൽ ശക്തമായ ദിവ്യസാന്നിധ്യം അനിവാര്യമാണ്. അതുകൊണ്ട് ധൈര്യം നമുക്ക് സംഭരിക്കാം. ഏത് പ്രതിസന്ധിയിലും വിജയം വരിക്കുവാൻ ഈശ്വരൻ നമ്മോട് കൂടെയുണ്ട്. ആ വിശ്വാസം നമ്മെ ഭരിക്കട്ടെ. ഏവർക്കും ശുഭദിനം.
1: നിങ്ങൾ കേട്ടത് സത്വചനം.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ, തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. നാക് എ പ്ലസ്, യു ജി സി 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 ഓണേഴ്സ് ബിരുദങ്ങളായ BCOM, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 99 2491.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കൃഷിജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിജാലകത്തിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ കൃഷിജാലകത്തിൽ ഞാൻ പറയാൻ പോകുന്നത് ഗിന്നസ് റെക്കോർഡിട്ട മാമ്പഴങ്ങളിലെ മധുര രാജയെ കുറിച്ചാണ്. അതിന്റെ സ്വദേശം ഫിലിപ്പീൻസ് ആണ്. പക്ഷെ തേൻ പോലെ മധുരം, വേറിട്ട സുഗന്ധം, അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ഈ ലോകമെമ്പാടുമുള്ള പഴപ്രേമികളുടെ ഇടയിൽ പഴങ്ങളുടെ രാജാവ് എന്ന സിംഹാസനം എക്കാലത്തും നമ്മുടെ മാമ്പഴത്തിന് സ്വന്തമാണല്ലേ. രുചിയിലും മണത്തിലും ഘടനയിലും വൈവിധ്യമാർന്ന നൂറുകണക്കിന് മാമ്പഴ ഇനങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ പ്രിയപ്പെട്ട അൽഫോൺസ മുതൽ പാകിസ്ഥാന്റെ സ്വന്തം ജൂസി സിന്ദ്രി വരെ ഓരോ നാട്ടിലെയും മാമ്പഴങ്ങൾക്ക് പറയാൻ തനതായ രുചിക്കൂട്ടുകളുടെ കഥകളുമുണ്ട്. എന്നാൽ നാവിൽ ഉരുകുന്ന ശുദ്ധവും മായം ചേർക്കാത്തതുമായ മധുരത്തിന്റെ കാര്യത്തിൽ ഒരു മാമ്പഴം മറ്റെല്ലാറ്റിനെക്കാട്ടും ഏറെ ഉയരത്തിലാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞ ഫിലിപ്പീൻസിൽ നിന്നുള്ള കാരബാവോ മാമ്പഴം. അസാധാരണമായ പഞ്ചസാരയുടെ അളവ് കണക്കിലെടുത്ത് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള മാമ്പഴമായി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഔദ്യോഗികമായി അംഗീകരിച്ച ഒരേ ഒരു മാമ്പഴ ഇനമാണിത്. അപ്പൊ മാമ്പഴ പ്രേമികളുടെ ഇഷ്ട ഇനമാണിത്. 1995 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള മാമ്പഴ ഇനമായി കാരബാവോയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. ഫിലിപ്പീൻ മാമ്പഴമെന്നോ മനില മാമ്പഴമെന്നോ ഒക്കെ അറിയപ്പെടുന്ന ഈ ഉഷ്ണമേഖലാ പഴത്തിന്റെ മധുരത്തിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉയർന്ന ബ്രിക്സ് ലെവലാണ്. പഴങ്ങളിലെ പഞ്ചസാരയുടെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ മാനദണ്ഡമാണിത്. അപ്പൊ മറ്റ് മാമ്പഴ ഇനങ്ങളെ അപേക്ഷിച്ച് കാരബാവോയിൽ ബ്രിക്സ് മൂല്യം വളരെ ഉയർന്നതാണ്. ഇതുകൊണ്ടാണ് ഇതിന് പ്രകൃതിദത്ത മധുരം കിട്ടുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും മധുരം മാത്രമാണെന്ന്. പക്ഷെ മധുരം മാത്രമല്ല, ലോക പ്രശസ്തമാക്കുന്നത് അതിന്റെ രൂപവും രുചിയും കൂടിയാണ്. തേൻ പോലെയുള്ള മധുരവും തീവ്രമായ സുഗന്ധവുമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. പൂർണ്ണമായിട്ട് ഇത് പഴുത്ത് പാകമാകുമ്പോൾ മറ്റ് പല മാമ്പഴങ്ങളിലും കാണാറുള്ള കനത്ത ആസിഡിറ്റിയോ പുളിയോ ഇതിലൊട്ടും തന്നെ അനുഭവപ്പെടുന്നില്ല. അതുപോലെ വളരെ മിനുസമാർന്നതും മൃദുവായതുമായ ഇതിന്റെ മാംസളമായ ഭാഗം 100% നാരുകളില്ലാത്തതാണ്. അപ്പൊ നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ വെണ്ണ പോലെ അലിഞ്ഞു പോകുന്ന ഒരു ക്രീമി ഫീല് ഇത് സമ്മാനിക്കുന്നുണ്ട്. സാധാരണയായി ഇടത്തരം വലുപ്പമുള്ള ഇവയ്ക്ക് ഏകദേശം 12.5 സെന്റിമീറ്റർ നീളമുണ്ടാകും. നീളമേറിയതും വൃക്കയുടെ ആകൃതിയുള്ളതുമായ രൂപമാണ് ഇതിൻ്റെത്. അതുപോലെ പഴുക്കുമ്പോൾ ഇതിന്റെ തൊലി തിളക്കമുള്ള പച്ച നിറത്തിൽ നിന്ന് ആകർഷകമായ സ്വർണ്ണ മഞ്ഞയായിട്ട് മാറുകയും ചെയ്യും. ലോകമെമ്പാടും വൈവിധ്യമാർന്ന മാമ്പഴങ്ങൾ തങ്ങളുടെ തനത് രുചി കൊണ്ട് ജനപ്രീതി നേടിയവ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലെ കൊങ്കൺ മേഖലയിലും രത്നഗിരിയിലും വിളയുന്ന അൽഫോൻസ മാമ്പഴം അതിന്റെ സവിശേഷമായ സുഗന്ധവും സമതുലിതമായ മധുരവും കൊണ്ട് ഇന്ത്യയിലെ മാമ്പഴങ്ങളുടെ രാജാവായി വാഴുന്നു. അതുപോലെ ഉത്തർപ്രദേശിലെ മാലിഹാബാദിൽ നിന്നുള്ള ദശേരി മാമ്പഴത്തിന് തേൻ പോലുള്ള മധുരവും നല്ല സുഗന്ധവും ഉണ്ട്. ചൗൻസ മാമ്പഴമാകട്ടെ അതിന്റെ പൾപ്പിനും മധുരത്തിനും പേരുകേട്ടതാണ്. മെക്സിക്കോയിൽ നിന്നുള്ള അറ്റോൾഫോ അതായത് തേൻ മാമ്പഴം വെണ്ണ പോലുള്ള ഘടനയ്ക്കും ഉയർന്ന പഞ്ചസാരയുടെ അളവിനും പ്രശസ്തമാണ്. അപ്പൊ ഏറ്റവും മധുരമുള്ള മാമ്പഴം എപ്പോഴും ഏറ്റവും മികച്ച രുചിയുള്ളതായിരിക്കണമെന്നില്ല. ഒരു മാമ്പഴത്തിന്റെ പൂർണ്ണമായ ആകർഷണം അതിന്റെ സുഗന്ധം, ഘടന, അസിഡിറ്റിയുടെയും മധുരത്തിന്റെയും ബാലൻസ്, നീര് ഇതൊക്കെ ആശ്രയിച്ചിരിക്കും. നമുക്ക് ഓരോ മാമ്പഴത്തിനെയും അതിന്റെ അട്രാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാക്കാനായിട്ട് പല ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അൽഫോൻസ മാമ്പഴങ്ങൾ പലർക്കും പ്രിയങ്കരമാകുന്നത് എന്തുകൊണ്ടാണ്? അതിലെ ഒരു നേരിയ പുളിപ്പും മധുരവും കൃത്യമായ അനുപാതത്തിൽ ലയിച്ചു ചേരുന്നത് കൊണ്ടാണ്. എന്നാൽ മായം ചേർക്കാത്ത ശുദ്ധമായ മധുരത്തിന്റെ കിരീടം എപ്പോഴും കാരബാവോയ്ക്ക് സ്വന്തമാണ്. അതുപോലെ പച്ചമാങ്ങയുടെ രുചി, ഈ നമ്മുടെ ഫിലിപ്പീൻസിലെ കാരബാവോ മാമ്പഴത്തിന്റെ തന്നെ 14 വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൽ സാമ്പലസ് പ്രവിശ്യയിൽ വിളയുന്ന സ്വീറ്റ് എലീന എന്ന ഇനമാണ് ഏറ്റവും മധുരമേറിയതായിട്ട് കണക്കാക്കപ്പെടുന്നത്. പിന്നെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാമ്പഴം പഴുക്കാത്തപ്പോൾ കടുത്ത അസിഡിറ്റിയും പുളിയും ഉള്ളതാണ് എന്നതാണ്. സാധാരണയായിട്ട് ഈ ഫിലിപ്പീൻസിലെ ജനങ്ങൾ പച്ചയായ കാരബാവോ മാങ്ങ പരമ്പരാഗതമായി ഉപ്പ്, വിനാഗിരി അല്ലെങ്കിൽ ഫിലിപ്പീൻസിലെ പ്രശസ്തമായ ചെമ്മീൻ പേസ്റ്റ് എന്നിവ ചേർത്താണ് കഴിക്കാറുള്ളത്. അത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അവർ ആ പച്ച മാമ്പഴം അല്ലെങ്കിൽ മാങ്ങ കഴിക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കഴിക്കുന്നത്. അപ്പം എന്തായാലും മാമ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരുപാട് മാമ്പഴം ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗിന്നസ് റെക്കോർഡിട്ട മാമ്പഴങ്ങളിലെ മധുര രാജയാണ് ഈ പറഞ്ഞിട്ടുള്ള കാരബാവോ മാമ്പഴം. അപ്പൊ അതിന്റെ വിശേഷം ഇന്ന് കൃഷിജാലകത്തിലൂടെ പങ്കുവച്ചു എന്ന് മാത്രം. എന്തായാലും ഇന്നത്തെ കൃഷിജാലകം ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
1: 10 o'clock.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്പെഷ്യൽ ഇന്റർവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ നമ്മളോടൊപ്പമുള്ളത് ഗവേഷകനും എഴുത്തുകാരനും സംഗീതജ്ഞനും അതിലുപരി കേരള യൂണിവേഴ്സിറ്റി ബയോ ഇൻഫോർമാറ്റിക്സിന്റെ മുൻ വകുപ്പ് മേധാവിയുമായ പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ. ഏറെ സ്നേഹത്തോടെ സാറിനെ നമുക്ക് ഈ ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യാം.
2: ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരെ നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. ശാസ്ത്രജ്ഞനാണ്, അധ്യാപകനാണ്, ഗവേഷകനാണ്, പല പല സ്ഥാപനങ്ങളുടെ തലപ്പതിരുന്ന് മികച്ച ഭരണാധികാരിയാണെന്ന് തെളിയിച്ച ആളാണ്, എഴുത്തുകാരനാണ്, വിദ്യാഭ്യാസ വിചക്ഷണനാണ്, സംഗീതജ്ഞനാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്, സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യമാണ്. അപ്പൊ അങ്ങനെ ഒരാളെ റേഡിയോ മാക്ഫാസ്റ്റിൽ നമ്മുടെ അതിഥിയായി കിട്ടിയത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാറേ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
3: എനിക്കും വളരെ സന്തോഷമുണ്ട്. ഞാൻ ഏകദേശം 25 വർഷത്തോളം മാക്ഫാസ്റ്റിന്റെ ഒരു അഭ്യുദയകാംക്ഷി സുഹൃത്തുമായിരുന്നു. ഈ റേഡിയോയിലും ഞാൻ നേരത്തെ പ്രോഗ്രാം എന്തോ ഒരു ചെറിയൊരു പങ്കെടുത്തായിട്ടാണ് എന്റെ ഓർമ്മ. എന്തായാലും സന്തോഷം.
2: ഓക്കെ, വളരെ നന്ദി സർ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്റെ ആദ്യത്തെ ചോദ്യം. ഇന്നൊരു സ്പെഷ്യലൈസേഷന്റെ കാലമാണ്. ആൾക്കാർ കൂടുതൽ സ്പെഷ്യലൈസേഷനും പിന്നെ സൂപ്പർ സ്പെഷ്യലൈസേഷനും ആൾക്കാർ പൊക്കോണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ മേഖലയിലേക്ക് ചുരുങ്ങി ചുരുങ്ങി ആ ഒരു പൊക്കൂണ്ടാത്ത ഒതുങ്ങുന്ന ഒരു കാലത്ത് ഇത്രയൊരു ബഹുമുഖ പ്രതിഭയായിട്ട് ഏതാണ്ട് എല്ലാ മേഖലകളിലും ഇങ്ങനെ നിൽക്കാൻ സാറിന് എങ്ങനെ കഴിയുന്നു, അല്ലെ അതിന്റെ ഒരു കാരണം എന്താണ്?
3: ഒന്നാമതായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളെ നിർവചിക്കുന്നത് നമ്മുടെ ഡിഗ്രികളല്ല, നമ്മളെ നിർവചിക്കുന്നത് നമ്മുടെ പാഷൻ, നമ്മുടെ അനുരാഗമാണ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളോട് പ്രണയം തോന്നുന്നു എന്നുള്ളതാണ് നമ്മളെ നിർവചിക്കുന്നത്. ഞാൻ അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നു എന്ന് പറയുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ കാണുന്ന ഏറ്റവും വലിയ കുറവെന്ന് വെച്ചാൽ, ഞാൻ കലാ രംഗത്ത് കുറെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കായിക രംഗത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. പ്രവർത്തിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ഒരു കളിക്കുകയും നിറച്ച് കളിക്കുകയും വേർക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല എന്നുള്ള വലിയ ന്യൂനതയായിട്ടാണ് ഞാൻ കരുതുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും തൽപരരാണ്. പക്ഷെ അവർ നമ്മൾ ആവശ്യമില്ലാതെ നമ്മളെ നിർവചിച്ച്, ഞാനൊരു ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ, ഞാൻ ചോദിക്കുന്ന ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ നോവൽ വായിക്കില്ലേ, അവർ പാട്ട് കേൾക്കില്ലേ, പാട്ട് കേൾക്കും കൂടെ മൂളില്ലേ. അപ്പൊ ഈ സ്വയം നിർവചിച്ച് നമ്മളെ ഒരു പിന്നെ എന്താ പറയുക കൂട്ടിനകത്താക്കാതെ നമ്മളെ ഇഷ്ടം തോന്നുന്ന അനുസരിച്ചിട്ട് നമ്മൾ വളരെ വൈവിധ്യമുള്ളവരാണ് നമ്മളെല്ലാം എന്ന് കരുതിയാൽ മതി. ഞാനങ്ങനെയാണ് കരുതുന്നത്.
2: അത് തന്നെ സാർ, ഈ ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്, ആ മേഖലയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്കും തോന്നുന്നത് അങ്ങനെയാണ്, നമ്മളെ എല്ലാ പഠനവും മനുഷ്യന്റെ ഗുണത്തിനാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോളജ് ഷെയർ ചെയ്യാൻ അപ്ലൈ ചെയ്താൽ ഇതുകൊണ്ട് മനുഷ്യന് മൊത്തത്തിൽ പ്രയോജനകരമായി വരുന്നുണ്ട്. പക്ഷേ ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് ഒക്കെ ഇപ്പോഴാണ് ഇച്ചിരി സജീവമാകുന്നില്ല. സാർ, എന്തായിരിക്കും ഇത്രയും കാലവും ഇപ്പൊ പെട്ടെന്ന് ആൾക്കാർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് വരാൻ എന്തെങ്കിലും ഒരു അനുഭവമോ തിരിച്ചറിവോ ഉണ്ടായിട്ടായിരിക്കും?
3: അല്ല, എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് ഇപ്പോഴല്ല പ്രചാരത്തിലാകുന്നത്. നമ്മുടെ നാടിന്റെ കാര്യം എടുത്താൽ, പാരമ്പര്യം എടുത്താൽ, ഏറ്റവും പഴയ കാലത്തെ ശാസ്ത്രജ്ഞരാരാന്ന് ചോദിച്ചാൽ ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ, പിന്നെ ആര്യഭടൻ, ഇവരെല്ലാം കവികളായിരുന്നു എന്ന് നമ്മളറിയണം. അവരെ അവർ ശാസ്ത്രം എഴുതിക്കൊണ്ടിരുന്ന കവിതയെ കൂടെയാണ്, വൃത്തനിബദ്ധമായ കവിതയെ കൂടെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. അത് ഇന്റർ ഡിസിപ്ലിനറി അല്ലേ? അതായത് സൗന്ദര്യാത്മകമായി ശാസ്ത്രത്തെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കുക, കലാപരമായിട്ട് പറയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ പണ്ടേ ഉണ്ട്.
2: ശ്രീരാധാകൃഷ്ണനെ പോലെ
3: സമീപകാലത്തെടുത്ത് അങ്ങനെ ഒരുപാട് പേര്, ഞാൻ ചോദിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ വയലിൻ വായിക്കുമായിരുന്നു, അതെ ഞാൻ ശാസ്ത്രജ്ഞനാണ് അതുകൊണ്ട് വയലിൻ വേണ്ട എന്ന് വിചാരിച്ചില്ല, സി വി രാമൻ മൃദംഗത്തിന്റെ ധ്വനികളെ കുറിച്ചിട്ട് ഗവേഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇതൊക്കെ ചില പദ്ധതികളിലൂടെ വരുമ്പോഴാണ് അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുകയും നമ്മളതിനെ ആകർഷകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ അക്രഡിറ്റേഷൻ വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്നു, അതുപോലെ ഇത് ഒരു പദ്ധതിയിലൂടെ വന്നപ്പോൾ അത് കുറച്ചും കൂടെ ഒരു ആക്കം കിട്ടി, നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമ്മളല്ലാതെ തന്നെ നമ്മൾ സഹജമായി ഇന്റർ ഡിസിപ്ലിനറി ആൾക്കാരാണ്,
2: ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പോഴാണ്
3: മാത്രമേ.
2: അതുപോലെ തന്നെ ഈ ബയോ ഇൻഫോർമാറ്റിക്സ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാറാണ്. അത് നയൻറ്റീസിൽ എന്തായിരുന്നു
3: എന്നാലും
2: കുറെ ഏതാണ്ട് ഒരു കാല നൂറ്റാണ്ടായി. അപ്പൊ എപ്പോഴും നമ്മുടെ നാട്ടില് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയൊരു അവയർനെസ് ഇല്ല. അപ്പൊ ഞാൻ ഈ മേഖലയിലൊക്കെ നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും പ്ലസ് ടു കഴിഞ്ഞിട്ട് കുട്ടികൾ ഇപ്പം ബയോടെക്നോളജി ബയോ ഇൻഫർമാറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വിചിത്ര സ്ഥാനത്തെ പോലെ, അതിന്റെ അതെന്താണ്, അതിന്റെ ഒരു സാധ്യത എന്താണ്, അതിന്റെ വിദ്യാഭ്യാസ സാധ്യത, തൊഴിൽ മേഖല, ഇതിനെപ്പറ്റിയൊക്കെ നമ്മുടെ പൊതുജനത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ഈ മേഖലയിൽ നല്ല അറിവ് കുറവുണ്ട്. സാറിന്റെ അതൊന്ന് അനുഭവം, സാർ ഈ രംഗത്തൊരു വിദഗ്ധനാണെന്നറിയാം, അതിപ്പോ പൊതുജനത്തിന്റെ പ്രയോജനത്തിനായി സാർ അതൊന്ന് വിശദീകരിച്ചു തരണം.
3: നമ്മുടെ നാട്ടില് പൊതുവിൽ ജീവശാസ്ത്രത്തെക്കുറിച്ചും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ പഴഞ്ചൻ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളുടെ രക്ഷകർത്താക്കൾ പഠിച്ച കാലത്തെ അവരുടെ വീക്ഷണങ്ങൾ വെച്ചിട്ട് അവർ കുട്ടികളെ ഉപദേശിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ബോട്ടണി പഠിക്കാൻ ഒരു കുട്ടിക്ക് ആഗ്രഹം തോന്നിയാൽ ഉടനെ നമ്മൾ ചോദിക്കണം, നിനക്ക് പടം വരയ്ക്കാൻ അറിയാമോ?
2: ഇപ്പം ആരും ഇല്ല ബോട്ടണി പഠിക്കാൻ.
3: അതെ, അത് അത് അതിന് കാരണം ഇതാണ്, നമ്മളതിനെ കാണുന്നത് അത് കുറേ ഇലകളുടെയും ചെടികളുടെയും ഒക്കെ പടം വരയ്ക്കുകയും അതിനുശേഷം ഈ ഡിഗ്രി എടുത്തതിന് ശേഷം ഒന്നുകിൽ സ്കൂളിൽ സാറാകാം, കുറച്ച് പേർക്ക് കോളേജിൽ അധ്യാപകരാകാം, ബാക്കിയുള്ളവർക്ക് ക്ലാർക്കായിട്ട് പണിക്ക് പോവാം എന്നുള്ളൊരു പഴയ കാഴ്ചപ്പാടാണ്. അപ്പം അത് മാറി ഈ വിഷയം വളരെ ദൈനംദിന ജീവിതത്തിൽ പ്രസക്തിയുള്ള ഒരു വിഷയം. ഒരു ഉദാഹരണം, ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികളിൽ ഒന്ന് കാർ ഇൻഡസ്ട്രി പോലെ ഒരു ഇൻഡസ്ട്രിയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഇൻഡസ്ട്രി. ഇതിലെല്ലാം ബോട്ടണിയാണ് ഉപയോഗിക്കുന്നത്, ചെടികളിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റാണ് ഉപയോഗിക്കുന്നത്. മരുന്നിനെ സംബന്ധിച്ച് പറയുകയേ വേണ്ട. ലോകത്ത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ആധുനിക മരുന്ന് എന്താണെന്ന് വെച്ചാൽ ആസ്പിരിൻ. എവിടുന്ന് വരുന്നു? വരുന്നത് പിന്നെ ഇംഗ്ലണ്ടിലെ തെയ്ംസ് നദിയുടെ കരയിച്ച് നോക്കിയാൽ അതിലേക്ക് തല കുനിച്ച് നാണിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങളെ കാണാൻ നോക്കും. നമ്മളവിടെ കൈത നിൽക്കുന്ന പോലെ തോട്ടിങ്ങരയിൽ, അതിന്റെ പേര് വില്ലോ എന്നാണ്, വില്ലോ പ്ലാന്റ്. അതാണ് അതിൽ നിന്നാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാകുന്നത്. ഇതിന്റെ കറയാണ് ആസ്പിരിൻ. ലോകത്ത് മനുഷ്യ സമൂഹം ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ആധുനിക മരുന്ന് അതാണ്. അതുപോലെ ഞാനൊരിക്കൽ അത്ഭുതപ്പെട്ടത്, നമ്മുടെ നാട്ടിലൊരു നടി, പേര് പറയാൻ പാടില്ല, അത് അവരുടെ വളരെ ചെറുപ്പത്തിൽ അവർക്ക് ക്യാൻസർ വന്നു, അവർ അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിച്ചത്. ഇപ്പൊ ചികിത്സിച്ച ഡോക്ടർമാരുടെ ഗ്രൂപ്പിൽ ഒരു വളരെ പ്രശസ്തനായ മലയാളി കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി ദൂരദർശനിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവരുടെ ചികിത്സയ്ക്കായിട്ട് 9 മരങ്ങളുടെ തോല് പൊളിച്ചെടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. നമ്മൾ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്ന വെക്കുമ്പോൾ നമ്മളേക്കുന്ന റോബോട്ട് വന്ന് ചികിത്സിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇന്നും 60% ഔഷധങ്ങളും സസ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പെർഫ്യൂംസ്. ഇനി ഇതിനെല്ലാം പുറമെ നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങളും സമൂഹത്തിൽ ചെടിയിന്ന് വരുന്നുണ്ട്, ഉദാഹരണത്തിന് കഞ്ചാവ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അറിഞ്ഞാൽ മാത്രമേ ഇതിനെ ഉപയോഗിക്കാനോ തടയാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണെന്നും, അതുപോലെ ഇപ്പം സുവോളജിയെ പറ്റി പറയുന്നത് അതും ഇതുപോലെയാണ്. കുറച്ച് മൃഗങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുക, ഇതേ വിഷയം വീണ്ടും കോളേജിൽ പഠിപ്പിക്കുക, ക്ലാർക്കായിട്ട് ജോലി നോക്കുക. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം നമുക്കറിയാം ഈ പാമ്പ് ഇത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്കറിയാം, ഈ വേനലിൻ്റെ സമയത്ത് ഒരുപാട് പാമ്പ് പിടിയേറ്റു. പാമ്പിൻ്റെ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാം, പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം, പാമ്പിനെ എങ്ങനെ പിടിക്കാം, ഇതെല്ലാം സുപ്രധാന വിഷയങ്ങളാണ്. അതുപോലെ ആന, ആന നടന്നു വന്നാൽ പിന്നെ അല്ലെങ്കിൽ കാട്ട് പന്നി ആക്രമിച്ചാൽ ഒരു സ്ഥലത്ത് മുഴുവൻ എങ്ങനെ ഇതിനെ തുരത്താം, ഇതിൻ്റെ രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ അറിയിച്ചാലല്ലേ മനുഷ്യന് ജീവിക്കാനൊക്കെയുള്ളൂ. അപ്പം ഇതെല്ലാം സുപ്രധാനമായ വിഷയങ്ങളാണ്. പഴയ കാലത്തെ പഴഞ്ചൻ ആശയങ്ങൾ മാറ്റി ഇതെല്ലാം തന്നെ. അതുപോലെ ഇപ്പം ബോട്ടണി തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ഒരു കുട്ടി, എൻ്റെ ഒരു വിദ്യാർത്ഥി വന്ന് പറഞ്ഞതാണ്, അവരൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. കമ്പനി എന്താണെന്ന് വെച്ചാൽ 3000 രൂപ അടച്ചാൽ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് സ്ഥലം അവർക്ക് മാറ്റി വെച്ചു കൊടുത്താൽ അവർ 3 മാസം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ 100 ചിത്രശലഭങ്ങൾ ദിവസവും വരുന്ന സംവിധാനം ഉണ്ടാക്കും. അപ്പോൾ അവിടെ ഏത് ചെടിയാണ്, അതിലെപ്പോഴാണ് പിന്നെ പൂമ്പാറ്റകൾ വരുന്നത്, എങ്ങനെ എത്തിക്കാം എന്നുള്ള വിജ്ഞാനം ഇന്ന് വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ അത് പാട്ട് പാടാനും പഠിക്കാനുമുള്ള സാധനം മാത്രമല്ല, അത് പ്രായോഗികമാണ്. അപ്പോൾ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷനിലൂടെ, DNA-യിലെ ഇൻഫർമേഷനും കൂടെ ലൈഫിനെ തിരിച്ചറിയുന്നതാണ്. വലിയ പ്രസക്തിയുള്ള വിഷയമാണ്. ഈ പണ്ട് ജാതകം നോക്കുന്ന പോലെ ഇപ്പം മനുഷ്യർ അവരുടെ DNA നോക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ, അവരുടെ എന്തൊക്കെയാണ് അവരുടെ കഴിവുകൾ എന്ന് നോക്കുന്ന പേഴ്സണൽ ജിനോമിക്സ് എന്ന് പറഞ്ഞ വിഷയം നമ്മുടെ നാട്ടിൽ വരെ ചെറിയ കമ്പനികൾ ഓഫർ ചെയ്യുന്നുണ്ട്. കുഞ്ഞു ജനിച്ചാൽ കുഞ്ഞിൻ്റെ DNA പരിശോധിക്കാം, പണ്ട് ഗ്രഹനില പരിശോധിക്കുന്ന പോലെ. അപ്പോൾ ഇതെല്ലാം ആധുനിക ലോകത്ത് ഈ വിഷയങ്ങളൊക്കെ രക്ഷ, എനിക്ക് പറയാനുള്ളത് പൊതുജനങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ പറയാനുള്ളത് രക്ഷകർത്താക്കൾ അവരുടെ പരിമിതിയെക്കുറിച്ച് മനസ്സിലാക്കണം. ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് 25 ചിലപ്പം 40 കൊല്ലത്തിന് മുമ്പ് അവർക്ക് കിട്ടിയ ഒരു വിവരം വെച്ചിട്ട് നമ്മുടെ യുവതലമുറയെ ഉപദേശിക്കുകയാണെങ്കിൽ അത് വളരെ അപകടകരമാണെന്നാണ് എനിക്ക് പൊതുവെ.
2: ഈ കോഴ്സുകളെല്ലാം നമുക്ക് മെക്ഫാസ്റ്റ് കോളേജിലുണ്ട്.
3: എനിക്കറിയാം മെക്ഫാസ്റ്റ് ബയോ ഇൻഫർമാറ്റിക്സ് ഏറ്റവും ആദ്യം തുടങ്ങിയത് നമ്മുടെ മുളമൂട്ടിൽ അച്ഛൻ അത് തുടങ്ങിയ സമയത്ത് അദ്ദേഹം, ഞാനന്ന് സിഡിറ്റിന്റെ ഡയറക്ടറായിരുന്നു തിരുവനന്തപുരത്ത്, അദ്ദേഹം എന്നെ വന്ന് കണ്ടു. ഞാനതിൻ്റെ സെമിനാറും കോൺഫറൻസും ഒക്കെ കേരളത്തിൽ ആദ്യമായിട്ട് നടത്തിയെന്ന് കേട്ടിട്ട് അദ്ദേഹം എന്നെ വന്ന് കണ്ട് എന്റെ സിലബസ് ഉണ്ടാക്കുന്നതിന് പങ്കാളിയായി. ഞാൻ ആദ്യത്തെ ഇവിടുത്തെ സിലബസ് ഉണ്ടാക്കാനുള്ള മഹാത്മാ യൂണിവേഴ്സിറ്റി ബോർഡിലെ അംഗമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധമുണ്ട്.
2: ഇതൊക്കെ പിന്നെ സജീവമായ തൊഴിൽ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുമായിരിക്കും.
3: രണ്ട് വിധത്തിലാണ് നമ്മൾ അതിനെ കാണുന്നത്. ഒന്ന്, അതിൽ തന്നെയും ഒരു കാല വ്യത്യാസമുണ്ട്. ഈ പണ്ട് നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും നമ്മൾ സത് പറഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്ന വാക്ക് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കയറണം, ജോലിക്ക് കയറണം എന്നാണ് പറയുന്നത്. അത് വളരെ വൃത്തികെട്ടൊരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ആധുനിക തലമുറയിലെ കുട്ടികൾ ഒരുപാട് പേര് ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അത് എനിക്ക് വലിയ സന്തോഷമാണ്. ഒരു കുട്ടി എനിക്കൊന്ന് ലഡു തന്നിട്ട് പറഞ്ഞ് എന്താ കാര്യം എന്ന് വെച്ചാൽ സാർ എന്നെ TCS എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ജോലിയെ പറ്റിയുള്ള വീക്ഷണം മാറി. ഇപ്പോഴതും മാറിയിട്ട് വേറെ ചില കാര്യങ്ങളുണ്ട്. കുട്ടികളെന്ന് പറയുന്നു, ഞാന് പരീക്ഷയൊന്നും പാസ്സായില്ല, പക്ഷേ ഞാനൊരു കമ്പനി തുടങ്ങി കുറെ ആൾക്കാർക്ക് ജോലി കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ കയറുന്നത് മാറി, എടുക്കുന്നത് മാറി, കൊടുക്കുന്നത്. അപ്പോ തൊഴിലവസരം ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. അതിന് പകരം ഈ വിഷയം പഠിച്ചിട്ട് അതിൽ നിന്ന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
2: അപ്പൊ അതിന്റെ പാത് പറഞ്ഞപ്പോഴേ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചു. സാർ ഇപ്പൊ ഒരു വിദ്യാഭ്യാസ വിദഗ്ധനാണ്. സാറ് അധ്യാപനത്തെ
3: അങ്ങനെ ആൾക്കാരെ വിളിക്കാറുണ്ട്, ഞാനങ്ങനെ സ്വയം അവകാശപ്പെടുന്നില്ല,
2: എന്തായാലും ഞാനങ്ങനെ കരുതുന്നു. സാറ് ഇതിനെപ്പറ്റി പിന്നെ അധ്യാപനത്തെ പറ്റിയും വിദ്യാഭ്യാസ ബോധന സമ്പ്രദായത്തെ പറ്റിയൊക്കെ വളരെ കാര്യമായി പറയുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് സാർ. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ പിന്നെ ഈ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ സാറിന് ഇത് രണ്ടും കമ്പയർ ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഇപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഭേദം, എന്താണ് നമ്മുടെ പ്രശ്നം, നമ്മൾ എങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് മാറേണ്ടത്, ഇതിനെപ്പറ്റി സാർ ഒന്ന് സംസാരിച്ചാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു.
3: ഞാൻ കൊറിയയിലും ജപ്പാനിലും മലേഷ്യയിലും അധ്യാപകനായിരുന്നിട്ടുണ്ട്. ഞാൻ ലോകത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിലൊന്നായ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരുന്നു. MPhil അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആദ്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം, ഈ മികച്ച സർവകലാശാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മലയാളി വിദ്യാർത്ഥി കാണാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം വിദ്യാർത്ഥിക്കല്ല പ്രശ്നം, ആ മികച്ച സർവകലാശാലയിൽ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി ചെന്നിരുന്ന് മികച്ച രീതിയിൽ പഠനം നടത്തി അവിടുത്തെ മറ്റെല്ലാ വിദ്യാർത്ഥികളും ചെയ്യുന്നത് പോലെ അവർക്ക് ജോലി കിട്ടുകയും അവർ പ്രസിദ്ധീകരണങ്ങൾ നടത്തുകയും അവർ മര്യാദയ്ക്ക് പെരുമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയം കളിക്കുകയും ആ രാഷ്ട്രീയം വളരെ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ അവിടെയൊക്കെ ഇത് ചെയ്യാനൊക്കെ ഉള്ളൂ. ഇന്ന് കൊറിയ യൂണിവേഴ്സിറ്റിയിൽ വളരെ പൊളിറ്റിക്കലി വോളറ്റൈൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ ഒരിക്കലും ഒരു ക്ലാസ് തടയുകയോ അവിടെ ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. വളരെ വലിയ ഗ്രാമോ പോലെ ഞാൻ അവിടെ ചെന്നിരുന്ന സമയത്ത് വൈസ് ചാൻസലർ ഓഫീസിന് വേണ്ടി ടെൻ്റ് അടിച്ച് കുറച്ച് വിദ്യാർത്ഥികൾ 2 കൊല്ലമായിട്ട് അവിടെ ഈ കുത്തിയിരിക്കുകയാണ്. വ്യത്യാസം എന്താണെന്ന് അങ്ങ് ചോദിച്ചാൽ, നമ്മളൊരു സ്ഥാപനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ഒരു അക്കാഡമിക് സംസ്കാരമുണ്ട്. ആ സംസ്കാരം ആരും പറഞ്ഞു കൊടുക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങളൊരു ക്ലാസ് മുറിയിൽ ചെല്ലുന്നിട്ട് ഒരു പ്രൊഫസർ പറയുന്നു, എൻ്റെ തന്നെ അനുഭവം ഞാൻ പറയാം, പെട്ടെന്ന് പറയാം. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞ ഞാനൊരു വലിയ ഹാൻഡ് ബുക്ക് ഉണ്ടാക്കി, 100-300 പേജുണ്ട്, കേരള യൂണിവേഴ്സിറ്റി പ്രിന്റ് ചെയ്ത് എല്ലാ PG വിദ്യാർത്ഥികളും കൊടുത്തു. വലിയ ചിലവിലാണ്, 800 വിദ്യാർത്ഥികൾ കൊടുക്കുകയാണ്. ഞാൻ പിന്നീട് മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലെ 99.9% വിദ്യാർത്ഥികളും അത് മറച്ചു നോക്കിയിട്ട് അവിടെ വയ്ക്കുകയാണ് ചെയ്ത്. അപ്പം നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇത് മുഴുവൻ വായിച്ച് നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഈ സിസ്റ്റത്തിനെ നിങ്ങൾ മുഴുവൻ ഉൾക്കൊണ്ടാലേ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ വായിക്കാത്ത 99.9% വിദ്യാർത്ഥികളിൽ ഒരാളെ നമ്മൾ കാനഡയിലെ ഒരു സബ്സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്താൽ അവിടുത്തെ പ്രൊഫസർ വന്ന് ഇതേപോലൊരു ബ്രോഷർ കൊടുത്തിട്ട് ഇത് വായിച്ചുകൊണ്ട് വരണം, ചർച്ച ചെയ്തിട്ട് വരണം, മുഴുവൻ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ മലയാളി വിദ്യാർത്ഥി അത് ശിരസ വഹിക്കും. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ അത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള സമ്പ്രദായവും സിലബസും പഠിപ്പിക്കലും ലബോറട്ടറിയും ഒക്കെ പല കുറവുകളും കാണുമെങ്കിലും അത് വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്യാറില്ല. അതിന് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം ആ ക്യാമ്പസിലോട്ട് കടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സംസ്കാരം, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം, ഒരു സിമ്പിൾ ഇക്വേഷൻ, ഒരു കേരളത്തിലെ വിദ്യാർത്ഥിയുടെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്യാമ്പസിലോട്ട് കടന്നു ചെല്ലുക, അടിച്ചു പൊളിക്കുക, പരീക്ഷയിൽ അടുപ്പിച്ച് പരീക്ഷ പാസ്സാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇതാണ് സിമ്പിൾ ഇക്വേഷൻ, വേറൊന്നും അതിനകത്ത് വരുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ വളരെ അക്കാഡമിക്സിനെ ഭയങ്കര ബഹുമാനത്തോടുകൂടി കാണുകയും അതിന്റെ പ്രൗഢി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ നമ്മളെ ഇറക്കി വിട്ടാൽ നമ്മളത് മനസ്സിലാക്കും. ഇത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പം അക്കാഡമിക്സ് അല്ല സംസാരിക്കുന്നത്, രണ്ട് കുട്ടികൾ തമ്മിൽ കാണുമ്പോൾ സംസാരിക്കുന്ന വേറെ പല കാര്യങ്ങളുമായിരിക്കും. നേരെ മറിച്ച് ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നമ്മൾ കേൾക്കുകയാണ്, ഒരു ആദ്യമായിട്ട് ഒരു കോളേജ് വന്നപ്പോൾ രണ്ട് കുട്ടികളുടെ അടുത്ത് നിന്ന് സംസാരിക്കുക, നീ എന്ത് പ്രോജക്റ്റിന്റെ കാര്യം ആലോചിച്ച് തുടങ്ങിയോ, അല്ലെ വേറൊരു കുട്ടി പറയാണ് നീ എന്ത് സ്റ്റാർട്ടപ്പിനെ പറ്റി ഇപ്പം ആലോചിക്കുന്നു, നീ പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ ഇത് ചെയ്യും എന്നാണ് സംസാരിച്ചെങ്കിൽ ഈ പുതിയ കടന്നു വന്ന കുട്ടി അത് കേട്ടിട്ട് ഓ ഇതാണ് ഈ ക്യാമ്പസിന്റെ സംസ്കാരം എന്ന് മനസ്സിലാക്കിയാൽ. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിന് കാരണമൊന്നും ഞാൻ വിദ്യാർത്ഥിയെ പഠിക്കുകയോ അധ്യാപകരെ പഠിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ആ സംസ്കാരം മാറ്റി എഴുതേണ്ടുന്ന ചുമതല നമ്മളെല്ലാവർക്കും കൂടെയാണ്, രക്ഷകർത്താക്കൾക്ക്, അധ്യാപകർക്ക്, വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിന്.
2: അപ്പൊ നമുക്ക് എല്ലാവർക്കും പങ്കുള്ള ഒരു സാംസ്കാരിക ശോഷണമാണത്.
3: അതെ.
2: അപ്പൊ അതുപോലെ മാത്രമല്ല അധികം അധ്വാനിക്കാതെ എങ്ങനെയും ജയിച്ചു പോകാം എന്നൊരു ധാരണ കുട്ടികൾക്കും ഉണ്ട്. അതൊക്കെ ഒരു ഇഷ്ടമാണെന്നാണ് എനിക്ക്
3: തോന്നിയിട്ടുള്ളത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രശസ്ത ഗവേഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരുമായിട്ടുള്ള പ്രത്യേക അഭിമുഖം. ഇടവേളയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് ഗവേഷകനും എഴുത്തുകാരനും അതിലുപരി കേരള യൂണിവേഴ്സിറ്റി ബയോ ഇൻഫോർമാറ്റിക്സിന്റെ മുൻ വകുപ്പ് മേധാവിയുമായ പ്രൊഫസർ ഡോക്ടർ അച്യു ശങ്കർ എസ് നായരുമായിട്ടുള്ള അഭിമുഖമാണ്. തുടർന്ന് കേൾക്കാം.
3: പിന്നെ അതുപോലെ തന്നെ സാർ, പിന്നെ നമ്മുടെ ഈ പരിസ്ഥിതി ഒരു ആക്ടിവിസം കൂടി സാറിന് ഉണ്ടല്ലോ, അപ്പോൾ പല പല പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും പിന്നെ ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബയോടെക്നോളജി ബയോ ഇൻഫോർമാറ്റിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നിലവിൽ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ലേ?
4: പരിസ്ഥിതിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംസ്കാരം ഉണ്ടാകും. ആ സംസ്കാരം തന്നെ പരിസ്ഥിതിയെ വളരെയധികം സംരക്ഷിക്കും. നമുക്ക് ടെക്നോളജിയുടെ അത്രയും ആവശ്യം വരുന്നില്ല. നമ്മൾ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു എൻ്റെ ക്യാമ്പസിൽ ഞാനിരുന്ന വർഷങ്ങളിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ നോക്കും, അവിടെ തറയിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി വീഴാൻ 20 വർഷം ഞാൻ ഇടപെടുത്തിട്ടില്ല. അത് പിന്നെ കുട്ടികളെ അതിന് അങ്ങനെ നടത്തണമെങ്കിൽ ഒരു ബോർഡ് എഴുതി വെച്ചാൽ പോരാ. ആ കുട്ടികളുടെ മനസ്സിലേക്ക് സന്തോഷത്തോടുകൂടി ആശയം പ്രൗഢിയോടുകൂടി കയറുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാക്കണം. പക്ഷെ ഞാൻ പറഞ്ഞ അവിടെ ഒരു ദിവസം യൂണിവേഴ്സിറ്റിയുടെ യൂത്ത് ഫെസ്റ്റിവൽ നടന്നു. കുട്ടികൾ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് ബോർഡൊക്കെ എഴുതി വെച്ചു, അവർക്ക് വെള്ളമൊക്കെ ഞങ്ങൾ വലിയ ചൂടാക്കി പാത്രത്തിലൊക്കെ വെച്ചു, അതിൻ്റെ ആരോമാർക്ക് കിട്ടു. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അന്ന് ഒറ്റ ദിവസം കൊണ്ട് വൈകുന്നേരം 600 പ്ലാസ്റ്റിക് കുപ്പി എൻ്റെ ഡിപ്പാർട്ട്മെന്റിൻ്റെ അടുത്ത് തന്നെ താഴേന്ന് പറക്കിയെടുത്ത് കൂട്ടിയിടേണ്ടി വന്നു 600 എണ്ണം. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആ പ്ലാസ്റ്റിക്കിനെ എങ്ങനെ ദഹിപ്പിക്കുന്നുള്ളതിനൊരു ബാക്ടീരിയ കണ്ടുപിടിക്കുക അല്ല സൊല്യൂഷൻ. സൊല്യൂഷൻ എവിടെയാണോ നമ്മുടെ യുവതലമുറയുടെ മനസ്സിൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ സെൻസിറ്റിവിറ്റി ഇല്ലാതെ പോയതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ട് കാര്യങ്ങളാണ്, അതൊരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, അതൊരു സൗന്ദര്യബോധത്തിൻ്റെ പ്രശ്നം കൂടെയാണ്. നമ്മൾ ഒരു കൈക്കുമ്പിളിൽ വെള്ളം എടുത്ത് കുടിക്കുന്നതും നമ്മളൊരു പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിച്ചിട്ട് വലിച്ചെറിയുന്നതും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊതിഞ്ഞ പുഷ്പങ്ങൾ സ്വീകരിക്കുന്നതും വെള്ളം കുടഞ്ഞ ഒരു കുടന്ന മുല്ലപ്പൂ കയ്യിൽ സ്വീകരിക്കുന്നതും തമ്മിൽ സൗന്ദര്യം ആസ്വദിക്കുന്ന രീതിയിൽ നോക്കിയാലും നമ്മൾ പരിസ്ഥിതി സൗഹൃദമായുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അപ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നമ്മളുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പിന്നെ മേന്മയെക്കുറിച്ച് പറയാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് മാനവിക വിഷയങ്ങളിലുള്ള മേന്മ ഇല്ലായ്മ കാരണമാണ് പരിസ്ഥിതിക്ക് ശോഷണം സംഭവിക്കുന്നത്.
3: അതുപോലെ ഇനിയിപ്പോൾ സാറേ മറ്റൊരു കാര്യം, അപ്പോൾ AIയുടെ ഒരു കാലമാണല്ലോ, അപ്പോൾ അതെല്ലാ മേഖലയിലും കിടന്നുകൊണ്ട്. ഇപ്പം എൻ്റെ ഒരു ചോദ്യം, നമ്മൾ എല്ലാ സ്ട്രീമിലും പഠിക്കുന്ന കുട്ടികൾ അത് എന്ത് പഠിച്ചാലും അവരെല്ലാവരും ഈ AIയിൽ ഒരു ട്രെയിനിങ് അവർക്ക് ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? അതിങ്ങനെ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ എത്ര AI വളർന്നാലും മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു സൃഷ്ടിപരമായ ചിന്തയ്ക്ക് പകരമാകാൻ AIക്ക് കഴിയുമോ?
4: ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. അങ്ങനെ ഒരുപക്ഷെ അത് പിന്നെ നിരാശപ്പെടുത്തുകയോ ഞെട്ടിപ്പിക്കുകയോ ചെയ്യും, അത് കഴിയും എന്നാണ് എൻ്റെ ഉത്തരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ധിക്ഷണയെ വളരെ ഉയർന്ന തലത്തിൽ ഒരു യന്ത്രത്തിനകത്തേക്ക് സന്നിവേശിപ്പിക്കുവാൻ, അത് പ്രത്യേകിച്ച് അങ്ങനെ കഴിയുമ്പം കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രത്യേകത, കമ്പ്യൂട്ടറിന് സൈസ് ലിമിറ്റേഷൻ ഇല്ലല്ലോ, ഇപ്പോൾ മെമ്മറി കപ്പാസിറ്റി ലിമിറ്റേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മനുഷ്യൻ്റെ ആ രീതി അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന് മനുഷ്യനേക്കാൾ വലുതായിട്ട് ചെയ്യാൻ നോക്കും. ചെറിയൊരു ഉദാഹരണം, അതിന് കവിത എഴുതാൻ സാധിക്കുന്നു, കവിത തർജ്ജമ ചെയ്യാൻ സാധിക്കുന്നു. ഞാനിന്ന് ഇവിടെ പ്രഭാഷണത്തിൽ അതിന് കേൾപ്പിക്കാൻ സാധിച്ചില്ല, അതിന് വയലിൻ വായിക്കാൻ സാധിക്കുന്നു, അതും കർണാടക സംഗീതത്തിലെ ഗമകങ്ങൾ ഉപയോഗിച്ചിട്ട് അതിമനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിനകം തന്നെ നമ്മൾ കണ്ടുകഴിഞ്ഞു അത് മനുഷ്യന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒക്കും. ഏക വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അതൊരു സന്തോഷത്തോടുകൂടിയും ആത്മസംതൃപ്തിയോടുകൂടിയും അവൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന ഒരു ഉള്ളടക്കമായിരിക്കാം. മറ്റിടത്ത് ആത്മാവും സംതൃപ്തിയും വികാരവും ഒന്നുമില്ല, പക്ഷേ കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല. ഡാലി എന്ന് പറഞ്ഞ വലിയ പെയിന്ററിൻ്റെ അടുത്ത് കൊണ്ട് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഭ്രാന്തനും ഞാനും തമ്മിലുള്ള ഏക വ്യത്യാസം എനിക്ക് ഭ്രാന്തില്ല എന്ന് മാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ AI മനുഷ്യനും തമ്മിലുള്ള ഏക വ്യത്യാസം AI മനുഷ്യനല്ല എന്ന് മാത്രമാണ്. മനുഷ്യന് ചെയ്യുന്ന എല്ലാ കാര്യവും അതുപോലെ ചെയ്യുന്നതായിട്ട് നടിക്കാൻ അതിന് സാധിക്കും. നടനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സമൂഹത്തിൽ തന്നെ നമ്മൾ ആരോപിക്കുന്ന ഒരു കാര്യമാണ്, നാടകമേ ഉലകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ AIയുടെ ലോകം എന്ന് വെച്ചാൽ നാടകമാണ്, AI ഭാവിക്കുകയാണല്ല. ഇപ്പോൾ AIക്ക് വികാരമുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. AIക്ക് വികാരമില്ല, ഒരു യന്ത്രമല്ലേ. യന്ത്രത്തിൻ്റെ പുറകിൽ 0, 1 എന്ന് പറഞ്ഞ 2 സംഖ്യകളുള്ള കണക്കൂട്ടലേ ഉള്ളൂ. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, അതിനെ വിശ്വസിക്കരുത്. കാരണം അതിന് വികാരമുണ്ടെന്ന് നടിക്കാനൊക്കും, നടിച്ചാൽ മതി നമ്മൾ വീഴും.
3: സാർ ഇപ്പൊ അത് പറഞ്ഞപ്പോഴേ ഓർത്തി സാർ രാവിലെ സംസാരിച്ചപ്പോഴേ നമ്മുടെ ടോക്കിന് കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്ന് പറയുന്നത് കേട്ടു, അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ?
4: നമ്മുടെ ജീവശാസ്ത്രത്തിനെ പല ജാലകങ്ങളിലൂടെ നോക്കിക്കാണുന്നതിൽ ഒന്നാണ് കമ്പ്യൂട്ടേഷൻ ബയോളജി. നമ്മള് പിന്നെ അത് ബയോ ഇൻഫർമാറ്റിക്സ് തമ്മിൽ ചെറിയൊരു വ്യത്യാസമാണോ, ഒന്നില് ബയോളജിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ബയോളജി മനസ്സിലാക്കുന്നതിനെ ബയോ ഇൻഫർമാറ്റിക്സ് എന്നും, ബയോളജിക്ക് വേണ്ടി കമ്പ്യൂട്ടർ സംവിധാനങ്ങളെ തയ്യാറാക്കുന്നതിനെ കമ്പ്യൂട്ടേഷൻ ബയോളജി എന്ന് പറയും. നോക്കുകയാണെങ്കിൽ രണ്ട് ചെറിയ താരതമ്യം പറയാവുന്നത്, കാർ ഓടിക്കാൻ പഠിക്കുന്നതും കാർ ഉണ്ടാക്കാൻ പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജീവശാസ്ത്രത്തിന്റെ രഹസ്യം തേടിയുള്ള യാത്രയാണ്. അവിടെ കമ്പ്യൂട്ടറിനെ ഒരു ഉപകരണമായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മറ്റത് അത്തരത്തിലുള്ളൊരു യാത്ര ചെയ്യാൻ വേണ്ടുന്ന ഉപകരണം ഉണ്ടാക്കിയെടുക്കുകയാണ്. അവിടെ ഇപ്പം ജീവശാസ്ത്രത്തിന്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിലും നമ്മുടെ ഉദ്ദേശം ആ ലക്ഷ്യം പൂർത്തീകരിക്കുകയല്ല, അതിന് വേണ്ടുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരെണ്ണത്തിൽ കമ്പ്യൂട്ടറിലോട്ട് കൂടുതൽ സ്ട്രെസ്സും മറ്റത് ബയോളജിയിലാണ് കൂടുതൽ ശ്രദ്ധ.
3: സാറിന് ഈ സയൻസിലുള്ള ഈ താല്പര്യം ജന്മനാ ഉള്ളതാണോ അതോ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു ജീവിത സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായതാണോ?
4: എനിക്ക് തോന്നുന്നു ഞാൻ ശാസ്ത്രത്തിൽ കൂടെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന വെച്ചാൽ നമുക്കെല്ലാം ജന്മനാ തന്നെ സഹജമായ ചില വാസനകൾ കാണും. അങ്ങനെ എന്നിലുണ്ടായിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ രണ്ടാമത്തെ കാര്യം, അത്തരത്തിലുള്ള സഹജമായ വാസന കൂടുതൽ പുറത്തു വരികയും പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ജീവിത സാഹചര്യം അനുസരിച്ചിട്ടാണ്. എന്നെ സംബന്ധിച്ച് ഞാനതിൽ വളരെ ഭാഗ്യവാനായിരുന്നു. എൻ്റെ പിതാവ് ഒരു ഗണിതശാസ്ത്ര അധ്യാപകനും പിന്നീട് എഡ്യൂക്കേഷൻ്റെ പ്രൊഫസറുമായിരുന്നു. അദ്ദേഹം വളരെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഗണിതശാസ്ത്ര അധ്യാപകനാണ്. അദ്ദേഹത്തിന് ഏത് ഉയർന്ന വിഷയവും, സയൻസിലെ കാൽക്കുലസ് എന്ന് പറഞ്ഞ വളരെ മാത്തമാറ്റിക്സിൽ ഗുരുതരമായ വിഷയത്തിനെ നമ്മുടെ ഹൃദയസ്പർശിയായിട്ട് പറയാൻ പറ്റുന്ന ജീവിതത്തിൽ നിന്നെടുക്കുന്ന ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും അദ്ദേഹത്തിന്. അത് ഐസൻബർഗ് അൺസർട്ടി പ്രിൻസിപ്പിൾ ആണെങ്കിലും ശരി, ഫൗറിയർ തിയറം ആണെങ്കിലും ശരി, അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടേ ഇല്ല. പക്ഷെ അദ്ദേഹം ആ വിഷയങ്ങളല്ല പഠിപ്പിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തീർച്ചയായിട്ടും തള്ളിക്കളയാനൊക്കില്ല. പിന്നെ ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഗാമോവിന്റെ പുസ്തകം 1, 2, 3 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പുസ്തകം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച പുസ്തകമാണ്. ശാസ്ത്രം ഇത്ര രസകരമാണെന്ന് നമ്മളെ ചെറുപ്പത്തിൽ മനസ്സിലാക്കി തന്ന പുസ്തകം, അത് അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു, 1, 2, 3 അനന്തം. ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴും ഞാൻ എക്സൈറ്റഡ് ആണ് സയൻസിനെ കുറിച്ച്. ഇപ്പം ഞാൻ വായിച്ച ഏറ്റവും രസകരമായ പുസ്തകമാണ് വാട്ട് ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. മണ്ടൻ ചോദ്യങ്ങളും ഗംഭീരന് ഉത്തരങ്ങളും കൊടുത്തിരിക്കുന്നു. അപ്പൊ മനുഷ്യരെല്ലാം കൂടെ ഭൂമിയിൽ ഒരു സ്ഥലത്ത് കൂടി നിന്നിട്ട് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും കൂടെ 1, 2, 3 എന്ന് ചൊല്ലിയിട്ട് അവരെ ഒരു ചാട്ടം ചാടിയാൽ ഭൂമി കുലുങ്ങും, ഇതാണ് ഒരു ചോദ്യം. അതിന് അദ്ദേഹം വളരെ വിശദീകരിച്ച് ശാസ്ത്രീയമായിട്ട് ഉത്തരം പറയുകയാണ്. അതുപോലെ നമ്മൾ നിന്ന് നിപ്പിൽ മുകളിലോട്ട് 1 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ഉയർന്നാൽ മുകളിൽ തടസ്സമൊന്നുമില്ലെന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? നമ്മൾ പറയും കുറച്ച് മുകളിലോട്ട് ചെല്ലുമ്പോൾ ശ്വാസം കിട്ടാതെ ചത്തുപോകുന്നു. പക്ഷെ ഈ പുസ്തകത്തിനകത്ത് ഏകദേശം 25 പേജ് എഴുതിയിരിക്കുകയാണ്. കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞും നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രപഞ്ചം മുഴുവൻ സ്കാൻ ചെയ്യുകയാണ് ആ ഉത്തരത്തിൽ കൂടെ. ഭയങ്കര രസകരമായിട്ട് എക്സൈറ്റിംഗ് സാധനങ്ങളാണ്.
3: സാർ ഇപ്പൊ പറഞ്ഞത് ഈ അധ്യാപനത്തിന്റെ വലിയൊരു ടൂളാണ്. നമ്മൾ ഈ തികച്ചും ശാസ്ത്രീയവും സാങ്കേതികമായ വിഷയങ്ങൾ പറയുമ്പോഴും അത് ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ജീവിത ഹിന്ദിയായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് അത് കുട്ടികൾക്ക് താല്പര്യം വരുന്നത്, അവരുടെ തലയിലേക്ക് കയറുന്നത്. രാവിലെ ഞാൻ ശ്രദ്ധിച്ചു സാറിന്റെ ടോക്കിൽ സാർ പരിപൂർണമായിട്ടും ശാസ്ത്ര വിഷയമാണ് പറഞ്ഞിരുന്നതെങ്കിലും ഒരു കഥ കേൾക്കുന്നത് പോലെ എല്ലാവർക്കും അത് കേട്ടിരിക്കാൻ പറ്റി. സാർ ഇപ്പൊ സംസാരിക്കുന്നത് അങ്ങനെയാണ്
4: അല്ലേ? അങ്ങൊരു മാനവിക വിഷയത്തിന്റെ അധ്യാപകനാണ്, അങ്ങേക്ക് അഭിമാനം കൊള്ളാം. മാനവിക വിഷയം എന്ന് പറഞ്ഞ വാക്ക് തന്നെ എന്ത് മനോഹരമാണ്. അത് മനസ്സിനെ സ്പർശിക്കുന്നതാണ്. നമ്മൾ മനുഷ്യ മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ കേൾക്കുകയുള്ളൂ. പഴയ വരട്ട് തത്വാദമൊന്നും ആരും കേൾക്കില്ല. അപ്പൊ ഏറ്റവും രസകരമായിട്ട് പറയുക, അതിന് ജീവിതഗന്ധി മാത്രമല്ല, ഞാൻ രണ്ട് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊന്ന് ടച്ച് ഓഫ് ഹ്യൂമർ, ഒരല്പം ചിരിക്കാൻ ഉതകുന്ന കാര്യ ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾ സംസാരിച്ചാൽ പെട്ടെന്ന് സ്വീകരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് പാട്ട് അല്ലെങ്കിൽ കല. നമ്മളിപ്പോൾ ക്ലാസ് മുറിയിൽ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു വരി പാടി, നിങ്ങളും ആ വിദ്യാർത്ഥിയുമായിട്ടുള്ള ബന്ധം, നിങ്ങളോടുള്ള നിങ്ങളെ അവർ എത്ര സ്വീകരിക്കുന്നു എന്നുള്ളത് ആ പാട്ട് ഗാനശകലത്തിന് ചുറ്റുമാണ് പിന്നെ സൃഷ്ടിക്കപ്പെടുന്നത്. അവിടെയാണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്തത്. ബാക്കിയുള്ളവന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ ഗാനത്തിലൂടെ നമ്മൾ അവരുമായിട്ട് ഒരു തന്ത്രി നമ്മൾ സ്ഥാപിക്കുകയാണ്. പിന്നെ അതിലൂടെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ ഉള്ള അക്സെപ്റ്റൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് പ്രഭാഷണത്തിൽ പാടാൻ പറയുന്നത് ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാറാണ് പതിവ്.
3: സാറിനെ പോലുള്ള അപൂർവം ചില ഭാഗ്യവാന്മാർക്കേ പാടാനുള്ള കഴിവുള്ളൂ.
4: അല്ല, അത് എനിക്ക് അതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. സംഗീതം ഒരു ഭാഷയാണ്. നമ്മളതിനെക്കുറിച്ച് മുൻവിധി ആണ് നമുക്ക് പാടാൻ ഒക്കില്ല എന്നുള്ളത്. ഞാൻ ചോദിക്കണം, ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് ഒരു അധ്യാപകൻ ചോദിക്കണം, ആർക്കൊക്കെ പാടാൻ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അങ്ങ് ഉൾപ്പെടെ, അങ്ങ് ഒന്നാം ക്ലാസ് പഠിച്ച കാലം ഒന്ന് ഓർക്കും, ആ സമയത്ത് അങ്ങ് ഉൾപ്പെടെ കൈവക്കി കാണും. പക്ഷെ നമ്മൾ പത്താം ക്ലാസ് എത്തുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നു. അത് നമ്മുടെ സമൂഹം വരുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം ഭാഷ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരാൾ എനിക്ക് ഭാഷ വഴങ്ങൂല എന്ന് പറയാറില്ല. കാരണം എല്ലാവർക്കും ഭാഷ വഴങ്ങുന്നു, കാരണം അവരത് ഇന്നസെന്റ് ആയിട്ട് പഠിച്ചു കയറുന്നു. അപ്പം നമ്മൾ ചെറുതായിരുന്നപ്പോൾ തന്നെ നമ്മളെ പാട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മളെല്ലാവരും പാടുമായിരുന്നു. അതെല്ലാം ഒരുപോലെ ഇരിക്കണം എന്നില്ല, പക്ഷേ അത് നമ്മൾ എത്ര എഫേർട്ട് അതിനകത്ത് ഇടുന്നു, നമുക്ക് നമ്മുടേതായ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് പാടാൻ സാധിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം.
3: സാർ, ഈ പുസ്തകം വായിച്ച് സയൻസിന്റെ ലോകത്തേക്ക് പ്രവേശിച്ചത് കൊണ്ടാണോ സാറിന്റെ സയൻസ് ചിന്തകളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ പുസ്തക രീതിയിൽ എഴുതി വെക്കുന്നത്? ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് പൊതുജനത്തിനോട് സംവേദിക്കാൻ 100,000 മാർഗങ്ങളുണ്ട്, പക്ഷെ സാർ ഇതിന്റെ കൂടെ പുസ്തകങ്ങൾ ഇഷ്ടംപോലെ എഴുതുന്നുണ്ട്. അത് വരും തലമുറയ്ക്ക് വേണ്ടിയാണോ, അത് അതിന്റെ ഒരു പ്രാധാന്യം എന്താണ് ഈ പുസ്തകം എഴുത്തിന്റെ?
4: ഞാൻ ചെറുപ്പം മുതൽ പുസ്തകം എഴുതുന്നതിന് ഒരു പ്രൗഢിയായിട്ട് വിചാരിക്കുന്ന ഒരാളാണ്. അതിന് ഇപ്പോഴും എനിക്ക് മോചനമില്ല. ഒരു പുസ്തക രൂപത്തിൽ ഒരു ചിന്തയെ കൊത്തി പിന്നെ ഒരു ശില്പം പോലെ തീർത്തു വയ്ക്കുന്നതിൻ്റെ ഒരു പ്രൗഢി സന്തോഷവും. എനിക്ക് പുസ്തകം എഴുതി കഴിയുമ്പോൾ നമ്മളൊരു കുഞ്ഞ് ജനിച്ച് അതിനിങ്ങനെ കയ്യിലെടുത്ത് വെച്ച പോലെയാണ് തോന്നാറ്. പക്ഷേ അത് വായിക്കപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം. ഞാൻ നോവൽ എഴുതിയിട്ടുണ്ട്, തരിപ്പ് എന്ന് പറഞ്ഞു, സാമാന്യം നല്ല നോവൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ആരും വായിച്ചിട്ടില്ല, പക്ഷെ എനിക്കതുകൊണ്ട് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് എഴുതി തീരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മനിർവൃതി എന്ന് പറയുന്നത് അതെനിക്ക് കിട്ടി, ആരും വായിച്ചില്ലെങ്കിലും. പിന്നെ ഞാൻ ചുരുക്കം സോഷ്യൽ മീഡിയയിൽ ചില, ഞാനായിട്ട് ചെയ്യാറില്ലെങ്കിലും ചിലർ വന്ന് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്ന ചില വീഡിയോ ഒക്കെ ശ്രീ ബിജു മോഹന്റെ യൂട്യൂബ് ചാനലിലൊക്കെ ചില വീഡിയോ ഒക്കെ ഒരുപാട് വൈറലാണ്, ഒരുപാട് പേര് കണ്ടു വെച്ചിട്ടുണ്ട്. അതൊന്നും അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല, പക്ഷെ എനിക്ക് പുസ്തകം എഴുത്തിൽ കിട്ടുന്ന ആനന്ദം വേറൊന്നിലും കിട്ടാറില്ല.
3: ഇത്രയും നേരവും മാക്ഫേസ്റ്റിന്റെ, റേഡിയോ മാക്ഫേസ്റ്റിന്റെ ശ്രോതാക്കളോട് സംസാരിച്ച സാറിന് 100,000 നന്ദി. സാറിന് വളരെ തിരക്കുള്ള ആളാണെന്നറിയാം. ഇത്രയും നേരവും നമ്മളോട് സംസാരിച്ച് നമുക്കൊരു പുതിയ ഉൾക്കാഴ്ചയും വെളിച്ചമൊക്കെ നൽകിയതിന് അച്യുതസംഗം സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തും.
4: ഞാൻ എൻ്റെ ഒരു സഹ അധ്യാപകനോട് ഇരുന്ന് സംസാരിക്കുകയും അതിലൂടെ അക്കാഡമിക് കമ്മ്യൂണിറ്റിയിലും പൊതുജനങ്ങളോടും ചില കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു.
3: താങ്ക് യു സർ.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
5: ഏ, വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447924491.
0: സീറോ ഡെലിവറി. യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ഇതോടെ ബയോ സ്പെക്ട്രം 2026 റീസെന്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 ജൂൺ 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14. ബയോസ്പെക്ട്രം 2026. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444-776-4722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-9924-1.
2: ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: ഹലോ, ഹായ്, നമസ്കാരം. വണ്ടർ വേൾഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക്. ഇന്നും ചെറിയ എന്നാൽ വലിയ കുറച്ച് അറിവുകളുമായിട്ടാണ് കേട്ടോ ഇന്ന് വണ്ടർ വേൾഡിൽ ഞാൻ എത്തിയിരിക്കുന്നത്. അതായത് പുതിയൊരു വാർത്ത, ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു മഹാവിസ്മയത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി. അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം അരനൂറ്റാണ്ടിന്റെ ഇടവേള കഴിഞ്ഞ് മനുഷ്യൻ വീണ്ടും ചന്ദ്രനരികിലേക്ക് എത്താൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ആ പുതിയ വാർത്ത. നാസയുടെ വരാനിരിക്കുന്ന ആറ്റമിസ് 2 ദൗത്യം മാർച്ച് ആദ്യവാരം വിക്ഷേപിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ അതിന് സാക്ഷിയാവാൻ പോവുകയാണല്ലേ. കെനഡി സ്പേസ് സെന്ററിൽ നടന്ന നിർണായകമായ വെറ്റ് ഡ്രസ് റിഹേഴ്സൽ വിജയകരമായി പൂർത്തിയാക്കിയതോടെയാണ് ദൗത്യത്തിന്റെ വഴി തെളിഞ്ഞത്. ഫെബ്രുവരി ആദ്യവാരം നടന്ന ആദ്യ പരീക്ഷണത്തിൽ ഹൈഡ്രജൻ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് വിക്ഷേപണം അനിശ്ചിതത്വത്തിലായിരുന്നു. തകരാറുകൾ പരിഹരിച്ച് 7,00,000 ഗാലൻ ലിക്വിഡ് പ്രൊപ്പല്ലന്റ് റോക്കറ്റിൽ നിറച്ചുകൊണ്ടുള്ള രണ്ടാം ഘട്ട പരീക്ഷണം നാസ വിജയകരമായി പൂർത്തിയാക്കി. മാർച്ച് 6, അതായത് ഇന്ത്യൻ സമയം മാർച്ച് 7 പുലർച്ചെ വിക്ഷേപണം നടക്കാനാണ് സാധ്യതയെന്നത് നാസ വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലേ, എന്തായാലും ഈ ഒരു ലോകം എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യനാൽ എന്തെല്ലാം കാര്യങ്ങൾ ഇനി സാധിക്കും എന്നുള്ളതിനുള്ള ഒരു വലിയൊരു തിരിച്ചറിവ് കൂടിയാണ് ഈ ഒരു കാര്യം കൂടി. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനൊരു പാട്ടിന് ശേഷം പറയുന്നതായിരിക്കും. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ஏஜென்சிஸ் திருவண்ணா, கிராம்ப்டன் பேஸ், கிர்லோஸ்கர், வி கார்ட் பம்ப் செட்டுகள், கிராம்ப்டன் ஃபேன்ஸ், சிண்டெக்ஸ் வாட்டர் டேங்க், கேலச்சந்திரா பிவிசி பைப், மிகச்சிறந்த பிளம்பிங் மெட்டீரியல்ஸ் தொடங்கியவ ஹோல்சேலாயும் ரீட்டெயிலாயும் கழிஞ்ச 53 வருஷங்களாய் விதரணம் செய்து வருன திருவள்ளையிலே மிகச்ச ஸ்தாபனம் ஜியோ ஏஜென்சிஸ். மிதமாய வில, மிகச்ச வில்பனானந்தர சேவனம். ஜியோ ஏஜென்சிஸ், காவேரி பில்டிங், தீபா டவர்னு சமீபம், திருவல்ல. ஆரோக்கிய பரிசரணத்தின் 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
3: അപ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ചന്ദ്രനിൽ മനുഷ്യവാസം സ്ഥിരമായി നിലനിർത്താൻ ഉദ്ദേശിക്കുന്നു എന്നും, അത് വെറും ഒരു ഔട്ട് പോസ്റ്റ് ആയിരിക്കില്ലെന്നും, ഒരു ഗ്രാമം തന്നെ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഡഫി പറഞ്ഞു. നാസയുടെ ആർട്ടെമിസ് സെക്കൻഡ് ദൗത്യം 2026 ഫെബ്രുവരിയിൽ നടത്താനിരിക്കവെയാണ് അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. ഈ ദൗത്യം ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്യില്ല, പക്ഷേ അടുത്ത പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ദീർഘകാലം ചന്ദ്രനിൽ ആൾപാർപ്പ് ഉറപ്പാക്കാനാണ് എന്ന് നാസ മേധാവി പറയുന്നത്. എന്തൊക്കെയാണല്ലേ, എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇപ്പോ ഒരു പാട്ടിന് ശേഷം വീണ്ടും തിരികെ എത്താം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ അറിയണ്ടേ? അതായത് അടുത്ത 10 വർഷത്തിനിടയിൽ നാസയുടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്തൊക്കെ ചെയ്യാനാണെന്ന ചോദ്യത്തിന് ചന്ദ്രനിൽ ഗ്രാമം പണിയുന്നതിനും നിലനിർത്തുന്നതിനും ഊന്നൽ നൽകുന്നുവെന്ന് ഡെഫി പറഞ്ഞു. ഇതിന്റെ പണി 2035 മുൻപ് പൂർത്തിയാക്കാനാണ് ഉദ്ദേശം. ഡെഫിയെ പോലെ IEC സംസാരിച്ച ജപ്പാനിൽ നിന്നും യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നും എത്തിയ പ്രതിനിധികൾ എടുത്തു കാണിച്ചത് തങ്ങളുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ എങ്ങനെയാണ് കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗവേഷണങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് എന്ന കാര്യമായിരുന്നു. നാസ മേധാവി പൂർണമായും ബഹിരാകാശ പര്യവേക്ഷണത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ആ സമയം പറഞ്ഞത്. അപ്പോ ഇനി അടുത്തൊരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം ഒരു പാട്ടിന് ശേഷം.

0: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: ഇനി എനിക്ക് ഒരു രസകരമായി തോന്നിയ ഒരു വാർത്ത എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്തരത്തിലൊന്ന് ഉപകാരപ്രദമായി പ്രവർത്തിക്കാൻ സാധിച്ചാൽ അത് ചൊവ്വാ ദൗത്യത്തിലും പ്രയോജനപ്പെടുത്താമെന്നാണ് നാസ കരുതുന്നത്. ചൊവ്വാ വാസത്തിന് പോകുന്ന മനുഷ്യർക്ക് ദീർഘകാലം അവിടെ ചെലവിടേണ്ടി വന്നേക്കാം. അടുത്തിടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നടത്തിയ പരീക്ഷണങ്ങളിലൊന്ന് ബഹിരാകാശത്ത് സിമന്റ് കുഴിക്കുന്നതിനെ കുറിച്ചായിരുന്നു. നമ്മള് അത്ര ചിരിച്ചു തള്ളേണ്ടതോ അല്ലെങ്കിൽ തമാശയായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. ഇതൊക്കെ ഒരിക്കൽ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് എന്നും ഒരു അത്ഭുതമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണോ ചെയ്തു വരുന്നതും കണ്ടുവരുന്നതുമൊക്കെ. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ സംഭവിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം.

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി
1: ചന്ദ്രനിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് പുറമെ ചൊവ്വയിലും ദൗത്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ഡെഫി പറഞ്ഞു. അപ്പോൾ ചന്ദ്രൻ മാത്രമല്ല, അദ്ദേഹം ചൊവ്വയിലേക്കും കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചൊവ്വ ദൗത്യത്തിന്റെ കാര്യത്തിൽ പുരോഗതി കൈവരിക്കുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നിരിക്കലും മുൻഗണനാ പട്ടികയിൽ ചന്ദ്രനിൽ വീണ്ടും എത്തുക എന്നതാണ് ഉദ്ദേശമെന്നും അദ്ദേഹം ഊന്നി ഊന്നി പറയുന്നുണ്ട്. 1972 സമാപിച്ച അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം അമേരിക്ക വീണ്ടും ചന്ദ്രനിൽ മനുഷ്യരെ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായൊക്കെ ആർട്ടെമിസ് സെക്കൻഡ് ദൗത്യത്തിൽ സ്പേസ് ലോഞ്ച് സിസ്റ്റത്തിന്റെയും ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിന്റെയും ശേഷികൾ പരീക്ഷിച്ചറിഞ്ഞും വീണ്ടും മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കുന്ന കാര്യത്തിൽ ഇവ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നാസയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം 2027 മധ്യത്തിൽ മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കാൻ തന്നെയാണ്. ആർട്ടെമിസ് 3 ആയിരിക്കും ഇതിനെ ഉപയോഗിക്കുക. ആർട്ടെമിസ് 4 ദൗത്യത്തിലായിരിക്കും ആദ്യത്തെ ലൂനാർ സ്പേസ് സ്റ്റേഷന്റെ പണി ആരംഭിക്കുക. ദൗത്യം 2028 സെപ്റ്റംബറിൽ നടത്താനാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കൗതുകകരമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു അല്ലേ. ഇനി ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഒക്കെ കണ്ടും കേട്ടും അറിയാം. എന്തായാലും ഈ ഒരു കൗതുകകരമായ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ വണ്ടർ വേൾഡിൽ നിന്നും ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ് 12 o'clock.

0: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
1: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞുജാഗ്രത. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് യാത്ര തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ നിപ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സന്നിഹിതരാണ്. തുടർന്ന് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗവ്യാപനം തടയാനുള്ള ഏകോപനത്തിൽ പാളിച്ചകൾ പറ്റിയതായും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിന് ജില്ലാതല കൺട്രോൾ റൂം സജ്ജമാക്കി. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495-276-2050 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് കേന്ദ്ര കൃഷിവകുപ്പ് അവതരിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി UV സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനിയെന്ന് രേഖപ്പെടുത്തിയിരിക്കും. മിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കമായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനിടെ ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തുടർ പരിശോധനകൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും.
0: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ അക്കൌണ്ടിലും അറ്റ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. രക്തദാനത്തിലൂടെ ജീവൻ രക്ഷിക്കാനാകുമെന്നും എല്ലാവരും രക്തം ദാനം ചെയ്യാൻ തയ്യാറാകണമെന്നും ലോക രക്തദാതാക്കളുടെ ദിനമായിരുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും രക്തദാതാക്കളോടുള്ള ആദര സൂചകവുമായാണ് എല്ലാ വർഷവും June 14 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ജീവൻ രക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാന മേഖലയിൽ പതിറ്റാണ്ടുകളുടെ സേവന ചരിത്രമാണ് 2003 തിരുവനന്തപുരത്ത് രൂപീകൃതമായ ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് സൊസൈറ്റിക്ക് പറയാനുള്ളത്. സൊസൈറ്റി ഉപാധ്യക്ഷൻ KP രാജഗോപാലൻ ആകാശവാണി വാർത്തകളോട്.
3: NCC, NSS, സ്കൌട്ട് ഇവരുമായിട്ടൊക്കെ ചേർന്ന് ക്യാമ്പുകളൊക്കെ നടത്താൻ തുടങ്ങി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്കൂളുകളിൽ രക്തദാനം ആരംഭിച്ചത് കേരളത്തിലാണ്. ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ്, സെമിനാറുകള്, റാലികള്, അങ്ങനെ പല ഇതും രക്തദാന പ്രൊമോഷന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. രക്തം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് കൊടുക്കാൻ. രക്തദാനം ചെയ്യുന്നത് എന്റെയും കൂടെ ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് ഓരോ യുവജനതി ചിന്തിക്കേണ്ടതാണ്.
0: മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവത്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവത്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബിയോണ്ട് അവയർനെസ്, മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ സ്കോട്ട്ലൻഡിനും ഓസ്ട്രേലിയയ്ക്കും ജയം. സ്കോട്ട്ലൻഡ് ഹെയ്തിയെയും ഓസ്ട്രേലിയ തുർക്കിയെയുമാണ് പരാജയപ്പെടുത്തിയത്. നെതർലൻഡ്സ്, ജപ്പാൻ, ഐവറി കോസ്റ്റ്, സ്പെയിൻ അടക്കമുള്ള വമ്പൻ ടീമുകൾ നാളെ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: 52 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ കരീബിയൻ കരുത്തരായ ഹെയ്തിയെ ഒരൊറ്റ ഗോളിൽ വീഴ്ത്തി സ്കോട്ട്ലൻഡ് വിലപ്പെട്ട 3 പോയിന്റുകൾ സ്വന്തമാക്കി. ബ്രസീലും മൊറോക്കയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ഇന്നത്തെ ജയം സ്കോട്ട്ലൻഡിന് ഏറെ നിർണായക

0: വെബ്സൈറ്റായ hscap.kerala.gov.in ൽ ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള ഒന്നാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ ഒന്നാം അലോട്ട്മെന്റും നാളെ അഡ്മിഷൻ .vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ICC മരുന്ന T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 1 o'clock.
0: ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: ഗ്ലാസ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 99 2491.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്സ് 90.4 ലൂടെ

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: കൊച്ചി. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

നമസ്കാരം. മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. ഇന്ന് നമ്മൾ 80s ഗാനങ്ങളിലൂടെയാണ് കേട്ടോ യാത്ര പോകുന്നത്. നമുക്കറിയാം മലയാള ചലച്ചിത്ര മേഖലയിൽ ആ 80s പുറത്തിറങ്ങിയ ഗാനങ്ങളിൽ പലതും നമുക്കേറെ പ്രിയപ്പെട്ടതാണ്. 1980s മലയാള സംഗീത ലോകത്തിന്റെ സ്വർണ കാലഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടല്ലേ. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളോ ഇല്ലാതിരുന്ന കാലത്ത് ഗാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് പ്രധാനമായും കാസറ്റുകളിലൂടെയായിരുന്നു. നമുക്ക് അറിയാം ഇന്നും ഒരുപാട് പേർ ആ കാസറ്റുകളൊക്കെ തന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 80s ഗാനങ്ങൾ സംഗീതം എന്നതിലുപരി ഒരു ജീവിത ശൈലിയുടെ ഭാഗമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ ആദ്യത്തെ മനോഹരമായ ഗാനം.

മലയാള സിനിമാ ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ദാസേട്ടന്റെ ശബ്ദത്തെ കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലേ. പ്രണയ ഗാനങ്ങളായാലും വിഷാദ ഗാനങ്ങളായാലും ഇനി ഭക്തി ഗാനങ്ങളായാലും

എൺപതുകളിലെ സ്ത്രീ ശബ്ദങ്ങളുടെ കാര്യത്തിൽ ജാനകി അമ്മയുടെയും അതുപോലെ ചിത്രചേച്ചിയുടെയും അതുല്യ സ്ഥാനം വളരെ വലുതാണ്. ജാനകി അമ്മയുടെ വികാര സമ്പന്നമായ ആലാപനവും ചിത്രചേച്ചിയുടെ മധുരമായ ശബ്ദവും മലയാള ഗാനങ്ങൾക്ക് പുതിയ ഉയരങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. പ്രണയം, വിരഹം, സന്തോഷം, നൊമ്പരം തുടങ്ങി എല്ലാ വികാരങ്ങളും അവരുടെ ശബ്ദത്തിലൂടെ നമ്മൾ അനുഭവിച്ചു. ഇന്നും പുതിയ തലമുറ ഈ ഗാനങ്ങൾ കേൾക്കുന്നത് അവയുടെ ശാശ്വതമായ സൗന്ദര്യം കൊണ്ടാണ്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. 80കളിൽ മലയാള സിനിമാ സംഗീതത്തെ സമ്പന്നമാക്കിയത് അതുല്യരായ സംഗീത സംവിധായകരായിരുന്നു ശ്യാം, ജോൺസൺ മാഷ്, രവീന്ദ്രൻ മാഷ്, എം ജി രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി പ്രതിഭകൾ ഓരോ ഗാനത്തിനും വ്യത്യസ്തമായ സംഗീത ലോകം സൃഷ്ടിച്ചു. പാശ്ചാത്യ സംഗീതത്തിന്റെ സ്വാധീനവും കേരളത്തിന്റെ തനത് സംഗീത ശൈലിയും സമന്വയിപ്പിച്ച് അവർ പുതിയ പരീക്ഷണങ്ങൾ നടത്തി. അതുകൊണ്ടാണ് 80കളിലെ ഗാനങ്ങൾ ഇന്നും കാലാതീതമായ സൃഷ്ടികളായി നിലനിൽക്കുന്നത്.

മനോഹരമായ പ്രണയഗാനങ്ങളിൽ പലതും 80s ജനിച്ചതാണ്. അന്നത്തെ ഗാനങ്ങളിൽ പ്രണയം അവതരിപ്പിച്ച രീതി വളരെ ലളിതവും ഹൃദയസ്പർശിയുമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. അതിരുകടന്ന വാക്കുകളോ ശബ്ദ കോലാഹലങ്ങളോ ഇല്ലാതെ ചെറിയ വരികളിലൂടെ വലിയ വികാരങ്ങൾ പങ്കുവച്ചു. അതുകൊണ്ട് തന്നെ ഇന്നും പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ആദ്യം ഓർക്കുന്നത് 80s ഗാനങ്ങളെയാണ്.

എൺപതുകളിലെ നിരവധി ഗാനങ്ങളിൽ കേരളത്തിന്റെ ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞു നിന്നിരുന്നു. പച്ചപ്പുള്ള വയലുകളും മഴയും പുഴകളും തോണിയും നാട്ടുവഴികളും ഉത്സവങ്ങളും തുടങ്ങിയവ ഗാനങ്ങളുടെ പശ്ചാത്തലമായി മാറി. ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഒരു പഴയ കേരളത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയുമല്ലേ. നഗരവൽക്കരണത്തിന് മുമ്പുള്ള കേരളത്തിന്റെ ജീവിത രീതിയും സംസ്കാരവും ഈ ഗാനങ്ങളിലൂടെ ഇന്നും നമുക്ക് അനുഭവിക്കാൻ

0: ശബരിമലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. 80s സംഗീതാസ്വാദനത്തിന്റെ പ്രധാന വേദി റേഡിയോ ആയിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ വിവിധ പരിപാടികളിലൂടെ പുതിയതും പഴയതുമായ ഗാനങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു അല്ലേ. ഇഷ്ടഗാനം കേൾക്കാനായി ആളുകൾ കത്തുകൾ അയക്കുകയും പരിപാടികൾക്ക് കാത്തിരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം. ഒരു പാട്ട് റേഡിയോയിൽ വന്നാൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് അത് കേൾക്കുന്ന ഒരു സംസ്കാരം തന്നെ അന്നുണ്ടായിരുന്നു. സംഗീതവും കുടുംബ ബന്ധങ്ങളും ഒരുപോലെ ശക്തമാക്കിയ ആ കാലഘട്ടം അല്ലേ. ആസ്വദിക്കാം മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനം മധുരഗീതങ്ങളിലൂടെ.

ഗാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ വരികളായിരുന്നു. ഒ എൻ വി കുറുപ്പ്, ബിച്ചു തിരുമല, യൂസുഫ് അലി കേച്ചേരി തുടങ്ങിയ ഗാനരചയിതാക്കൾ ലളിതമായ വാക്കുകളിലൂടെ ആഴമുള്ള വികാരങ്ങൾ അവതരിപ്പിച്ചു. പല ഗാനങ്ങളും കവിതകളായി വായിക്കാവുന്ന തരത്തിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ സംഗീതം മാത്രമല്ല സാഹിത്യവും ആസ്വദിക്കാൻ ഈ ഗാനങ്ങൾ സഹായിച്ചു.

കാലം മാറിയിട്ടും 80കളിലെ ഗാനങ്ങളുടെ ജനപ്രീതി ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. യൂട്യൂബ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, റിയാലിറ്റി ഷോകളായിക്കോട്ടെ, അവയിലൂടെയൊക്കെ നമ്മുടെ ആ ഗാനങ്ങൾ പുതിയ തലമുറയിലേക്കും എത്തി. പല യുവഗായകരും 80കളിലെ ഗാനങ്ങൾ പുനരാവിഷ്കരിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പഴയ തലമുറയ്ക്ക് നൊസ്റ്റാൾജിയും പുതിയ തലമുറയ്ക്ക് മികച്ച സംഗീതാനുഭവമാണ് ഈ ഗാനങ്ങൾ നൽകുന്നത്. കാരണം നമ്മുടെ പഴയ ആ ഗാനങ്ങൾ അത്രത്തോളം നമ്മളിലേക്ക് അലിഞ്ഞു ചേർന്നവയായിരുന്നു.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
1: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
2: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കഥകളിലെ ഗാനങ്ങൾ വെറും സംഗീതമല്ല, ഒരു തലമുറയുടെ ഓർമ്മകളാണ്. നമ്മുടെ ബാല്യവും സ്കൂൾ ജീവിതവും ആദ്യ പ്രണയവും ഒക്കെ തന്നെ ഈ ഗാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഒരു പഴയ പാട്ട് കേൾക്കുമ്പോൾ വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുന്ന അനുഭവം നമ്മളിൽ പലർക്കും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് 80s ഗാനങ്ങൾ ഇന്നും ഹൃദയങ്ങളിൽ ജീവിക്കുന്നത്. അവ സംഗീതത്തെക്കാൾ കൂടുതൽ ഓർമ്മകളുടെ ഒരു നിധിയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് മധുരഗീതങ്ങളിലൂടെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 മിത്താരം.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺസൺ മാഷ്.
2: മഴയും കട്ടൻ ചായയും ഓക്കെ, പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
1: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
3: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
4: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-9924-91. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
0: Radio MacFast 90.4. Time check.
2: 3 o'clock.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരെയും കൂസാത്ത എന്തും തുറന്നു പറയുന്ന നടൻ, സിനിമയിലും ജീവിതത്തിലും ഒരുപോലെ ചങ്കൂറ്റം കാണിച്ച മനുഷ്യൻ, വിശേഷണങ്ങൾ മതിയാകാതെ വരുന്ന പ്രതിഭയായിരുന്നു തിലകനെന്ന മഹാനടൻ. നമസ്കാരം, ഓർമ്മയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണ. ഓർമ്മയിൽ ഇന്ന് മലയാളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭ, മലയാളത്തിന്റെ സ്വന്തം തിലകൻ. നാടക സമിതികളിൽ നിന്ന് വളർന്നു വന്ന തിലകൻ നമുക്ക് സമ്മാനിച്ചത് അനവധി മരണമില്ലാത്ത അഭിനയ മുഹൂർത്തങ്ങളായിരുന്നു. ഒരു മിനിറ്റ് മാത്രമായിരുന്നു തിലകന്റെ ആദ്യ സിനിമയിലെ കഥാപാത്രം. ചിത്രം ഗന്ധർവക്ഷേത്രം. എന്നാൽ 1970 കെ ജി ജോർജിന്റെ ഉൾക്കടലാണ് തിലകനെ സജീവ സിനിമാ ജീവിതത്തിലേക്ക് നയിച്ചത്. തച്ചുശാസ്ത്രത്തിലെ അവസാന വാക്കായ പെരുന്തച്ഛനെ അഭിനയിച്ച് ബലിപ്പിച്ചതിന്റെ മിടുക്ക് പറയാതിരിക്കാനാവില്ല. കിരീടത്തിലെ സിവിൽ പോലീസ് ഓഫീസർ അച്യുതൻ നായരായി തിലകനെയല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാനും മലയാളിക്ക് സാധിക്കില്ല. യവനികയിലെ നാടകക്കാരൻ വക്കച്ചനെ മലയാളികൾ ഇന്നും മറന്നിട്ടില്ല. തിലകന്റെ അപൂർവങ്ങളിൽ അപൂർവമായ ഹാസ്യവേഷമായിരുന്നു മൂക്കില്ലാ രാജ്യത്ത് എന്ന സിനിമയിൽ നമ്മൾ എല്ലാവരും കണ്ടത്. ഏത് കഥാപാത്രത്തിനും തന്റേതായ കൈയൊപ്പു ചാർത്തിയ നടനാണ് തിലകൻ. ക്യാരക്ടർ റോൾ മുതൽ കോമഡി വരെ അനായാസം ചെയ്യാനുള്ള കഴിവ് തിലകനുണ്ടായിരുന്നു. 2 മികച്ച നടനടക്കമുള്ള 9 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ, മികച്ച സഹനടനടക്കമുള്ള 2 ദേശീയ പുരസ്കാരങ്ങൾ, അങ്ങനെ നീളും തിലകന് ലഭിച്ച അംഗീകാരങ്ങൾ. കർക്കശ്യത്തിന്റെ ആൾ രൂപമായി കണക്കാക്കി കലഹിച്ചപ്പോഴും ഓരോ തവണയും തനിക്ക് മാത്രം ചെയ്യാനാവുന്ന വേഷങ്ങളിലൂടെ തിലകൻ മലയാളികളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരുന്നു. വാക്കിലും നോക്കിലും നടപ്പിലുമെല്ലാം സീരിയസ് ഭാവങ്ങൾ ആവാഹിച്ച് ജീവിച്ച ഈ കലാകാരൻ ഒരു നിർമ്മല ഹൃദയൻ കൂടിയായിരുന്നു.
1: ഞാൻ അല്പം താമസിച്ചു പോയി.
2: വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി കുറച്ച് കാണരുത്. നമ്മുടെ ഐക്യത്തെ തകർക്കാനും സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാനും നിരന്തരം ശ്രമിക്കുന്ന വിദേശ ശക്തികളെ നാം ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കണം. എങ്കിൽ മാത്രമേ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കരുത്ത് നേടാൻ നമുക്ക് കഴിയൂ. ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി പ്രസംഗിക്കാൻ
1: കുറച്ചു കാലമായി നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട്. അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താനുള്ളത്. നിങ്ങളിൽ പലർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല, എന്റെ പശ്ചാത്തലവും അറിയാൻ വഴിയില്ല. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഒരു കോടീശ്വരനാണ്. ഒരു ദിവസത്തെ എന്റെ വരുമാനം എന്ന് പറയുന്നത് വെറും 235,049 ലാഭം എനിക്ക് ആവശ്യമില്ല. അനാഥാലയത്തിനും അന്ധവിദ്യാലയത്തിനും ലക്ഷങ്ങൾ ഞാൻ സംഭാവന നൽകുന്നുണ്ട്. പത്രത്തിൽ പേര് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും എനിക്കിതേവരെ വിദേശ വസ്ത്രങ്ങളോട് കമ്പം തോന്നിയിട്ടില്ല. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ബിസിനസ് സംബന്ധമായ യോഗങ്ങൾക്ക് പോകുമ്പോ സഫാരി സൂട്ട് അണിഞ്ഞ് ഞാൻ പോകാറില്ല. എന്റെ കൈകൊണ്ട് എന്റെ വീട്ടിലിരുന്ന് എന്റെ ചർക്കയിൽ നൂല് നൂത്ത് അതുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഷർട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണോ? അല്ല, ഇത് വിദേശീയനാണ്. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ഈ വിദേശ വസ്ത്രം എനിക്ക് ആവശ്യമില്ല. ഈ പാന്റ് ഇതും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. മഹാന്മാരുടെ ആദർശങ്ങൾ പറഞ്ഞിടക്കുന്നവനല്ല, സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി കാണിക്കുന്നവനാണ് മഹാൻ. തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല.
3: അയ്യോ, അയാൾക്ക് ഭ്രാന്താണേ.
0: അരങ്ങത്തെയും അബ്രപാളിയിലെയും അത്ഭുതങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച സമുന്നതനായ കലാകാരനായിരുന്നു തിലകൻ. താരസംഘടനയിൽ നിന്നും വെള്ളിത്തിരയിൽ നിന്നുമൊക്കെ പുറത്താക്കപ്പെട്ടപ്പോഴും ജീവിക്കാനായി നിത്യക്കൂലിക്ക് സീരിയലുകളിൽ അഭിനയിക്കാൻ പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായത് സിനിമയിലെ പതിവ് കാഴ്ചയായ വില കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് നട്ടല് വളക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് കണ്ടെത്തിയ പല കാര്യങ്ങളെക്കുറിച്ചും വളരെ കാലം മുമ്പ് തന്നെ സൂചന നൽകിയ വ്യക്തിയായിരുന്നു തിലകൻ. മലയാളത്തിൽ 300-ലധികം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുള്ള തിലകൻ 1935 ഒരു December 8 ജനിച്ചത്. കോളേജ് പഠനകാലത്ത് തന്നെ നാടകവേദികളിൽ സജീവമായിരുന്നു തിലകൻ. 1966 KPSCയുടെ ഭാഗമായിരുന്ന തിലകൻ പിന്നീട് കൊല്ലം കാളിദാസ, ചങ്ങനാശ്ശേരി ഗീത എന്നീ നാടകസമിതികളിലും സജീവമായിരുന്നു. ഇതിനൊക്കെ ശേഷം PJ ആന്റണി രൂപം കൊടുത്ത നാടകസമിതിയിലും പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം ആ ട്രൂപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിപ്പിച്ചു. ഇതിനിടയിൽ പല റേഡിയോ നാടകങ്ങളിലും തിലകൻ ശബ്ദം കൊടുത്തിരുന്നു. PJ ആന്റണിയുടെ ആദ്യ സംവിധാന സംരംഭമായ പെരിയാറിൽ അഭിനയിച്ചിരുന്നു എങ്കിലും ആദ്യം പുറത്തിറങ്ങിയത് ഗന്ധർവക്ഷേത്രമായിരുന്നു. വെറും 1 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വേഷമായിരുന്നു അതിൽ തിലകനെ കാത്തിരുന്നത്. 1981 പുറത്തിറങ്ങിയ കോലങ്ങളിലെ കള്ളവർക്കി എന്ന കഥാപാത്രം കാമ്പുള്ള വേഷങ്ങളിലേക്ക് വഴിതെളിച്ചു. 2010 താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട് സംഘടനയിൽ നിന്ന് തിലകനെ പുറത്താക്കുമ്പോഴും ചലച്ചിത്ര സംഘടനകൾ തിലകനെ വിലക്കുമ്പോഴും മിനി സ്ക്രീനിൽ തിലകന്റെ സാന്നിധ്യം സജീവമായി തുടർന്നു. വിവാദങ്ങൾക്കൊടുവിൽ 2011 രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഇന്ത്യൻ റുപ്പിയിൽ ശക്തമായ ഒരു വേഷം തന്നെ തിലകൻ കൈകാര്യം ചെയ്തു. 2012 അൻവർ റഷീദിന്റെ ഉസ്താദ് ഹോട്ടലിലും മികച്ച കഥാപാത്രമായിരുന്നു തിലകൻ കൈകാര്യം ചെയ്തത്.
4: ഈ സിറ്റിയില് നിങ്ങളുടെ ബിരിയാണി കഴിഞ്ഞിട്ടുള്ളു ബാക്കി എല്ലാരും എന്നിട്ടും കട നഷ്ടത്തിലാ. അങ്ങനെ
5: ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണത്തില് നമ്മൾ ഒരു കുറവും വരുത്താറില്ല. അപ്പൊ ചെലവ് കൂടും.
4: വിലയൊട്ടും കൂട്ടുകയില്ല.
5: അതല്ല മോനെ, വില കൂട്ടാണ്ട് തന്നെ നമുക്ക് ലാഭം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ വേറെ ചില ചെലവ് വരുമ്പോ അതിനും വഴി കാണണ്ടേ?
4: ഉമ്മർഖാന്റെ മോന്റെ കോളേജ് ഫീസ് അല്ലെങ്കിൽ ആവുദാത്താടെ മോടെ നിക്കാഹ് അല്ലേ? അങ്ങനെ നോക്കിയാ നിങ്ങള് നടത്തുന്ന ഇവിടെ ഉള്ളവരുടെ ആൾക്കാരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കാനാ, അല്ലാണ്ട് ബിസിനസ് ആയിട്ടൊന്നുമല്ല. ഉപ്പുപ്പ എപ്പോഴും പറയാറില്ലേ, പഴയതുപോലെ എല്ലാം വിട്ട് ദൂരയാത്രയ്ക്ക് പോകണമെന്നും എല്ലാ ദർഗേനും ചെന്ന് ദിക്കറി ചെല്ലണമെന്നൊക്കെ. ഹോട്ടലടിക്കാണ്ട് അതിനൊക്കെ പറ്റുമോ?
5: എനിക്ക് കഴിയുന്ന പോലെ ചെയ്യുന്നുണ്ട് മോനെ. ഏത് തോണിയും ഒറ്റയ്ക്ക് തോന്നാ തോന ദൂരം പോവില്ല. കൂടെ തുഴയാൻ ആളുണ്ടെങ്കി അങ്ങനല്ല.
4: നിങ്ങൾക്ക് തോന്നുന്ന ഒരു കമ്മിറ്റ്മെന്റ് വേറെ ആർക്കും ഹോട്ടലിനോട് ഉണ്ടാവില്ലല്ലോ ഉപ്പുപ്പ. അതുകൊണ്ട് തന്നെ നിങ്ങളെ തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെ തീർക്കുന്നതല്ല.
5: കിസ്മത്ത് എന്നൊന്നുണ്ട് ഫൈസി, അതിനെ ആർക്കും തടുക്കാൻ കഴിയൂല. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുക.
4: നമ്മുടെ കിസ്മത്ത് കിമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഉപ്പുപ്പ. എന്റെ ലൈഫിൽ എന്താ ഉണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണ്ടേ? അതിന് വേറെ ആർക്കെങ്കിലും പറ്റൂ?
5: അങ്ങനാണ് ഈ നമ്മുടെ കൂടെ ഉണ്ടാവാറുന്നു. എന്റെ ഇഷ്ടം അനുസരിച്ചായിരുന്നെങ്കിൽ ഈ ഇപ്പൊ ലണ്ടനിൽ കസറൊന്നും ഉണ്ടാവില്ലേ. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കിളവന്റെ പ്രശ്നങ്ങളോട്ടിരിക്കുമല്ലോ. കിസ്മത്താണ് മോനെ.
4: ചിലപ്പോ തോന്നും ലണ്ടനൊക്കെ സ്വപ്നം കണ്ടതിൽ ഒരർത്ഥമില്ലെന്ന്.

0: കരാമ്പട്ട അല്ല കരാമ്പട്ടയുടെ അല്ല അല്ലേ.
1: അതില് ചേർത്തൊക്കെ പറഞ്ഞുതരാം, പക്ഷെ അതിനെക്കാട്ടിലും വലുത് എന്റെ മനസ്സിലെ തോന്നല. ഓരോ സുലൈമാനിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്ന് നിൽക്കണം.
2: പൊട്ടും തൊട്ട് സത്യം, പിൻഗാമി, കേരള കഫേ, യാത്ര, പഞ്ചാഗ്നി, നായകൻ, അനിയത്തിപ്രാവ്, നഗരം സാക്ഷി, വരവേൽപ്പ്, മൃഗയ, മീനത്തിൽ താലികെട്ട്, ദ്രോണ, നരസിംഹം, പവിത്രം, മിന്നാരം എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ചിത്രങ്ങളാണ് മലയാളികൾക്ക് തിലകൻ സമ്മാനിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്ന് 2012 തിലകൻ ഈ മണ്ണിൽ നിന്ന് യാത്ര പറയുന്നത്.
3: സർ, സി പിയുടെ പുതിയ കണ്ടുപിടുത്തം

0: നിനക്ക് പകരം ഇപ്പൊ എനിക്കൊരു മകനുണ്ട്. അതാ ആ നിൽക്കുന്ന പതിനെട്ടാം പട്ട തെങ്ങ്. ഞാൻ അവസാന ശ്വാസം വരെ അതിന് വെള്ളം കോരും. അതിൽ നിന്നൊരു കരിക്ക് വെട്ടി കുടിച്ചിട്ട് ഈ സർസിപ്പി മരിക്കൂ. പോകാൻ പറയണേ അവനോട്, അപ്പച്ചന്റെ സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടിയരച്ച ചെകുത്താൻ അവൻ. ഇറങ്ങിപ്പോടാ പുറത്ത്, ഡെയിലി പഠിക്കാത്ത കാലം ഉത്തരവ്.
1: മലയാള സിനിമാ ലോകത്തെ പകരം വെക്കാനില്ലാത്ത നടൻ, ഓരോ നോക്കിലും വാക്കിലും നടന ചാരുത ഉള്ളിലൊളിപ്പിച്ച മഹാനടൻ തിലകന്റെ ജീവിതത്തിലൂടെയായിരുന്നു ഇന്നത്തെ ഓർമ്മയുടെ യാത്ര. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അംബർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 4 o'clock. തിരുവല്ലയിലെ പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള എം എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ്.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
3: Zero delivery?
4: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
4: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
4: സീറോ ഡെലിവറി. Everything starts from zero. Complete filmy show.
5: ഹായ്, ഹലോ. സിനിമാ ലോകത്തെ പുതിയ പുതിയ വാർത്തകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പൊ അതൊക്കെ പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു പോപ്കോൺ വിത്ത് മീ ആർ ജെ അപർണ. അപ്പൊ ഇന്ന് എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു മലയാള സിനിമയെ കുറിച്ചാണ് കേട്ടോ. ഇങ്ങനെ എടുത്തു പറയുന്നതെന്നല്ലേ, എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം നമ്മള് കുറച്ച് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു മൂവിയെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത് കേട്ടോ. പ്രേക്ഷക നിരൂപക പ്രശംസ ഏറെ നേടിയൊരു ചിത്രമായിരുന്നു ടിയാൻ. ടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രം അനന്തൻകാട് എന്ന സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ ദാ ഇങ്ങനെ റിലീസായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ക്യാരക്ടറിന്റെ പോസ്റ്റർ വരുമ്പോൾ നമ്മൾ എല്ലാവരും ആ ഒരു മൂവിയെ കുറിച്ചാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് ശാന്തി ബാലചന്ദ്രന്റെ ക്യാരക്ടർ പോസ്റ്റ് ആണ് കേട്ടോ. ചിത്രത്തിലെ കാർത്തി എന്ന കഥാപാത്രവുമായിട്ടാണ് ശാന്തി എത്തുന്നത്. June 25 കേട്ടോ ഈ ഒരു മൂവി വേൾഡ് വൈഡ് റിലീസിനായിട്ട് എത്തുന്നത്. ആകാംക്ഷ നിറക്കുന്ന രംഗങ്ങളാണ് ഈ ഒരു സിനിമയുടെ ടീസറിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ആ ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മൂവി കാണാനായിട്ടുള്ള എല്ലാ ആകാംക്ഷയും മനസ്സിൽ നിറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം. June 25 സിനിമ വേൾഡ് വൈഡ് റിലീസാകും. ആര്യ നായകനായി എത്തുന്ന ഒരു ചിത്രം കൂടിയാണ് കേട്ടോ ഇത്. ആര്യയോടൊപ്പം തന്നെ വമ്പൻ താരനിരയാണ് ഈ ഒരു ചിത്രത്തിൽ എത്തുന്നത്. തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമായിട്ട് തന്നെയാണ് ചിത്രത്തിൽ ആര്യ എത്തുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് നമുക്ക് കാഴ്ച വിരുന്നൊരുക്കാൻ എന്തൊക്കെയോ ഈ ഒരു മൂവിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് എല്ലാ സൂചനയും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ടീസറിലായാലും അതുപോലെ തന്നെ ക്യാരക്ടർ പോസ്റ്ററിലായാലും നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിക്ക് എല്ലാവിധ ആശംസയും പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ. ആ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

കേൾക്കുന്നത് പോപ്കോൺ ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. നമ്മുടെ തിയേറ്ററിലും ഒ ടി ടിയിലും ഒക്കെ വമ്പൻ വിജയം നേടിയ ഒരു ചിത്രം, ഭാഷയ്ക്കൊക്കെ അപ്പുറമായിട്ട് മലയാള സിനിമയുടെ പേരിങ്ങനെ ഉയർത്തിക്കാട്ടിയ ഒരു ചിത്രമാണ് എക്കോ. എക്കോ എന്ന ചിത്രത്തിന് ശേഷം ആരാധ്യ സ്റ്റുഡിയോസ് ഇത് അവതരിപ്പിക്കുന്ന പുതിയ ചിത്രം, അതിനെക്കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഈ ഒരു മൂവിയുടെ പേരും ഭയങ്കര വ്യത്യസ്തമാണ്, ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പേരാണ് കേട്ടോ. ചിത്രത്തിന്റെ പേര് പൂച്ചസാർ എന്നാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററും റിലീസ് ആയിട്ടുണ്ട്. ആരാധ്യ സ്റ്റുഡിയോസിന്റെ ബാനറിൽ എം ആർ കെ ജയറാമാണ് കേട്ടോ ചിത്രം നിർമ്മിക്കുന്നത്. വാഴ ടു ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത റജിവാൻ അബ്ദുൾ ബഷീർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നൊരു പ്രത്യേകതയും പൂച്ചസാർ എന്ന മൂവിക്കുണ്ട് കേട്ടോ. ജോ ആൻഡ് ജോ, 18+, അതുപോലെ തന്നെ ബ്രോമൻസ് തുടങ്ങിയ ചിത്രങ്ങളുടെ രചനയും സംവിധാനവും നിർവഹിച്ച അരുൺ ഡി ജോസ് ആണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത്. അപ്പോ ഈ ഒരു മൂവിക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞ് നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ. ആ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. പോപ്കോൺ ദ കംപ്ലീറ്റ് ഫിലിമി ഷോ.
1: സിനിമാ ലോകത്തെ ചൂടുള്ള വിശേഷങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു തമിഴ് ചിത്രത്തെ കുറിച്ചാണ് കേട്ടോ. മൂവി ഏതാണെന്നല്ലേ പറയാം. ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ മലയാളികളുടെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നായികയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക അഭിനേത്രിയാണ് സ്വാസിക എന്ന് പറയുന്നത്. സ്വാസിക വീണ്ടും തമിഴിൽ ദാ നമ്മുടെ മലയാളികളുടെ പേര് ഉയർത്തിക്കാട്ടാൻ പോവുകയാണ് കേട്ടോ. ഒരു മികച്ച കഥാപാത്രവുമായിട്ടാണ് സ്വാസിക വീണ്ടും തമിഴിൽ ദാ ഉയർന്നു വരുന്നത് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. 2016 ഹിറ്റ് ചിത്രം പിച്ചൈക്കാരന് ശേഷം വിജയ് ആന്റണിയും സംവിധായകൻ ശശികുമാറും ഒന്നിക്കുന്ന 100 സ്വാമി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇതാ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചിത്രത്തിൽ സുപ്രധാന കഥാപാത്രമായി എത്തുന്നത് സ്വാസികയാണ് കേട്ടോ. തമിഴ് ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള 100 സ്വാമിയിൽ സെൽവി എന്ന കഥാപാത്രത്തിലാണ് സ്വാസിക വീണ്ടും എത്തുന്നത്. സ്വാസികയെ കൂടാതെ ലിജോമോളും ഈ ഒരു ചിത്രത്തിൽ എത്തുന്നുണ്ട് കേട്ടോ. ചിത്രം June 19 തിയേറ്ററുകളിൽ എത്തും. അമ്മ മകൻ ബന്ധത്തിന്റെ വൈകാരികത പറയുന്ന ഒരു ചിത്രമാണിതെന്ന് നമുക്ക് ആ ഒരു ടീസറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഭക്ഷണം, ഉറങ്ങാൻ ഒരിടം, ഒരു കൂട്ട് എന്നിവയാണ് മനുഷ്യന് വേണ്ടത് എന്ന ലിജോമോളിന്റെ സംഭാഷണത്തിലൂടെയാണ് ട്രെയിലർ തുടങ്ങുന്നത്. അതിവൈകാരികമായ അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് ഇതെന്ന് നമുക്ക് ഈ ഒരു ടീസറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവി വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ചെറിയ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ഞാൻ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: The Complete Filmy Show.
1: അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്യുന്ന ബോളിവുഡ് ചിത്രം ബന്ദറിന്റെ വിശേഷങ്ങളാണ് ഇനി എനിക്ക് പറയാനുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ലോകത്തെ വിശേഷങ്ങളും വാർത്തകളും ഒക്കെയായിട്ട് പോപ്കോൺ ആണ് കൂടെയുള്ളത്. ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ബന്ദറിന്റെ വിശേഷമാണ് പറയാനുള്ളത്. ബന്ദർ എന്ന ബോളിവുഡ് ചിത്രം എന്താണ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതില് നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ട് ഒരാളുണ്ട്. മറ്റാരുമല്ല, ഇന്ദ്രജിത്ത് ആണ് കേട്ടോ. ചിത്രത്തില് ഇന്ദ്രജിത്തിന്റെ പ്രകടനം കണ്ട് എല്ലാവരും മലയാളികളെ അമ്പരപ്പോടെയാണ് നോക്കുന്നത്. അത്ര മനോഹരമായ പ്രകടനമാണ് ചിത്രത്തില് ഇന്ദ്രജിത്ത് കാഴ്ചവെക്കുന്നത് കേട്ടോ. ഇന്ദ്രജിത്തിനോടൊപ്പം തന്നെ രാജ് ബി ഷെട്ടിയും പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഇരുവരുടെയും ബോളിവുഡ് എൻട്രി കൂടിയാണ് ഇതാ ഈ ഒരു ചിത്രം. ബോബി ഡിയോളിനൊപ്പം ഗംഭീരമായ പ്രകടനമാണ് കേട്ടോ രണ്ടുപേരും കാഴ്ചവെക്കുന്നത്. കെന്നഡിക്ക് ശേഷം അനുരാഗ് സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണിത്. കാമുകിയുടെ വ്യാജ ലൈംഗിക ആരോപണത്തെ തുടർന്ന് ജയിലിൽ പോകുന്ന കഥയാണ് ഈ ഒരു ചിത്രം പറയുന്നത്. അതില് ഇന്ദ്രജിത്തും രാജ് ബി ഷെട്ടിയും എത്തുന്നതോടെ തന്നെ ചിത്രത്തിന്റെ ആ ഒരു കഥാഗതി അങ്ങ് മാറി മറിയുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ചിത്രത്തിന് വളരെ അധികം നല്ലൊരു ആശംസ പറഞ്ഞുകൊണ്ട് ഇനിയും വിജയങ്ങൾ കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ചെറിയ പാട്ട് കേട്ടാലോ. ഇതാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം ഉദ്ഘാടനം 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
0: പോപ്കോൺ ദി കംപ്ലീറ്റ് ഫിലിമി ഷോ.
2: സിനിമാലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു മലയാള സിനിമയെ കുറിച്ചിട്ടാണ് കേട്ടോ. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന ബാലൻ ദ ബോയ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. ഏറെ ദുരൂഹതകളും നിറച്ച് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ട്രെയിലറിൽ പ്രേക്ഷകരുടെ ആകാംക്ഷ എങ്ങനെ പിടിച്ചുപറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ. സുഷിൻ ശ്യാം ഒരുക്കിയ സംഗീതം ദാ ഈ ഒരു ടീസറിനെ മികച്ചതാക്കുന്നുണ്ട്. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖ താരങ്ങൾ ചേർന്നിട്ടാണ് കേട്ടോ ഒന്നിലധികം ഭാഷകളിൽ ബാലന്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുന്നത്. അജയ് ദേവ്ഗൺ, സൂര്യ ശിവകുമാർ, നാഗചൈതന്യ, രാജ് ബി ഷെട്ടി എന്നിവർ ചിത്രത്തിന്റെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലുള്ള ട്രെയിലർ റിലീസാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവി വമ്പൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പോപ്കോണിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാൻ ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം പോപ്കോണിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. അപ്പൊ കേട്ടോടെ ഇരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 5 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: silver screen.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സിൽവർ സ്ക്രീൻ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ നമ്മൾ പറയാൻ പോകുന്ന സിനിമ മോളിവുഡ് ടൈംസ്. മലയാള സിനിമ അതുവരെ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ഒരു ചിത്രം നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 2022. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. പലരുടെയും കപ്പ് ഓഫ് ടീ അല്ലാതിരുന്നിട്ടും ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകർ സിനിമയെ വലിയ വിജയമാക്കി തീർത്തു. അതുകൊണ്ട് തന്നെ മുകുന്ദനുണ്ണിയുടെ സംവിധായകൻ അഭിനവ് സുന്ദർ നായകന്റെ അടുത്ത ചിത്രത്തെയും ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. തന്റെ സക്സസ് ട്രിലോജിയിൽ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് ശേഷം രണ്ടാമതെത്തുന്ന സിനിമയാണ് മോളിവുഡ് ടൈംസ് എന്ന സംവിധായകന്റെ പ്രഖ്യാപനം കൂടി എത്തിയതോടെ പ്രതീക്ഷ ആവേശത്തിന് വഴിമാറി എന്ന് തന്നെ പറയാം. ശരിക്കും ആ പ്രതീക്ഷ നിലനിർത്തുന്ന ചിത്രം തന്നെയാണ് നസ്ലിൻ ഗഫൂർ പ്രധാന വേഷത്തിലെത്തുന്ന മോളിവുഡ് ടൈംസ്. കഥയും പശ്ചാത്തലവും എല്ലാം തീർത്തും വ്യത്യസ്തമാണെങ്കിലും മുകുന്ദനുണ്ണിയുടെ അതേ പാറ്റേണിലാണ് ഫിലിം മുന്നോട്ടു പോകുന്നത്. മുൻ ചിത്രം പോലെ പ്രധാന കഥാപാത്രമായ വിനീത് മാധവന്റെ മൈൻഡ് വോയിസിലൂടെയാണ് ചിത്രം പുരോഗമിക്കുന്നത്. ഒപ്പം ഡാർക്ക് ഹ്യൂമറുകളാലും സമ്പന്നമാണ് മോളിവുഡ് ടൈംസ്.
2: എനിക്കൊരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു തരൂ. മനോജ് നയറ്റ് ചാമ്പളന്റെ അച്ഛൻ മനോജ് നയറ്റ് ചാമ്പളന് ചെറുപ്പത്തെ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തോണ്ടല്ലേ ഇപ്പൊ ഒരു ഹോളിവുഡ് ഡയറക്ടറായി.
3: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
2: മതി, മോളിവുഡ് മതി.
4: ഫസ്റ്റ് വിൽ ഓൾവേസ് ബി റെക്കോർഡഡ് ആൻഡ് റിമെമ്പേർഡ് ഇൻ ഹിസ്റ്ററി. എന്റെ ആദ്യ സിനിമ എല്ലാവരും ഓർക്കണം. അതിന് ഓഡിയൻസ് പേടിച്ചാൽ മാത്രം പോരാ, പേടി ഒരു ചരിത്രമാണ്. ആ ചരിത്രം ആഘോഷിക്കപ്പെടണം. ക്യാമറ കിട്ടിയ ഉടനെ നമ്മളൊരു ഹൊറർ ഷോട്ട് ഫിലിം എടുക്കും. നീയാണ് നായകൻ.
5: ഞാനോ?
4: യെസ്, അൺപ്രെഡിക്റ്റബിൾ ടേൺ ഓഫ് ഇവന്റ്സ്, ജസ്റ്റ് ലൈക്ക് മനോജ് നയ ചാമളൻ. എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോര സുചി എന്റെ ഫീൽഡിലെ ബെസ്റ്റ് ആകണം. The best horror filmmaker Malayalam cinema has ever produced.

മലയാള സിനിമാ ലോകത്ത് ക്യാമറയ്ക്ക് പിന്നിൽ നടക്കുന്ന പല മോശം പ്രവണതകളുമാണ് മോളിവുഡ് ടൈംസ് എന്ന ഫിലിം വരച്ചു കാട്ടുന്നത്. ചിരിച്ച മുഖങ്ങൾക്ക് പിന്നിലെ ചതിയും വഞ്ചനയും എല്ലാം ഫിലിം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ സിനിമ പാഷനായി കൊണ്ട് നടക്കുന്ന വിനീത് മാധവൻ നേരിടുന്ന പ്രതിസന്ധികളും അതെല്ലാം അയാളെ ഏതു തരത്തിലാണ് മാറ്റിമറിക്കുന്നത് എന്നുമെല്ലാം ഫിലിം രസകരമായിട്ട് കാണിക്കുന്നുണ്ട്. ആ തരത്തിൽ കമ്മിംഗ് ഓഫ് ഏജ് ചിത്രം കൂടിയാണ് മോളിവുഡ് ടൈംസ്. നസ്ലിൻ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന സവിശേഷത. അതുപോലെ സംഗീത് പ്രതാപ്, ഗോപിക രമേശ്, ഷറഫുദ്ദീൻ, അൽത്താഫ് സലിം, റോഷൻ ഷാനവാസ്, രാജേഷ് മാധവൻ, പ്രശാന്ത് അലക്സാണ്ടർ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ. ഇവർക്ക് പുറമെ അതിഥി താരങ്ങളായും ഒരുപിടി അഭിനേതാക്കൾ മോളിവുഡ് ടൈംസിൽ എത്തുന്നുണ്ട്. ഇതുവരെ ചെയ്ത സ്ഥിരം വേഷങ്ങളിൽ നിന്ന് മാറി വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ് നസ്ലിന്റെ വിനീത് മാധവൻ.

സ്ക്രീനിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോളിവുഡ് ടൈംസ് എന്ന മൂവിയെ കുറിച്ചാണ്. ജാതി സംവരണത്തോട് സമൂഹത്തിന് പൊതുവെയുള്ള ചില ധാരണകളുണ്ടല്ലേ, ആ ധാരണകളെയും സിനിമ സ്പർശിച്ചു പോകുന്നുണ്ട്. സംവരണത്തോടും അതിന്റെ പേരിൽ സംവരണ വിഭാഗത്തിൽപ്പെട്ടവരോടുമുള്ള പൊതുമനോഭാവം എത്രത്തോളം അസംബന്ധമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന സൂക്ഷ്മ രാഷ്ട്രീയം പറയുന്ന ലയർ കൂടി ചിത്രത്തിലുണ്ട്. സിനിമയുൾപ്പെടെ ഏത് മേഖലയിലാണെങ്കിലും ഈ ജാതിയെ കുടഞ്ഞെറിയുക ഏതാണ്ട് അസാധ്യമാണെന്ന സന്ദേശം ചിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. കമ്മിംഗ് ഓഫ് ഏജ് ചിത്രമായതിനാൽ തന്നെ 80s-90s ജനിച്ച കുട്ടികളിൽ ചിത്രം നൊസ്റ്റാൾജിയും ഉണർത്തുന്നു. വീഡിയോ കാസറ്റ്, അതുപോലെ കാസറ്റ് കട, കാസറ്റ് പ്ലെയർ, സി ഡി കട, അക്കാലത്തെ ടെലിവിഷൻ, മൊബൈൽ ഫോൺ, പിന്നെ അതുപോലെ തന്നെ ഒട്ടേറെ നൊസ്റ്റു ഒബ്ജക്റ്റുകളെല്ലാം ഈ ഫിലിമിലുണ്ട്.

മോളിവുഡ് ടൈംസ് എന്ന മൂവി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 80s-90s ജനിച്ചവർക്ക് ഒരു നൊസ്റ്റു ആണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഓർക്കൂട്ടൊക്കെ ഉണ്ടല്ലോ, ഫേസ്ബുക്കിന്റെ ആദ്യകാല രൂപം മൈ ഡിയർ കുട്ടിച്ചാത്തൻ 3D അന്നത്തെ റീറിലീസ് തുടങ്ങിയവയും ഉണ്ട്. ഇതിനെല്ലാം പുറമെ സിനിമാ പ്രേമികൾ ഒരിക്കലും മറക്കാത്ത DTS സൗണ്ടിന്റെ ഇൻട്രോ വീഡിയോയും ഒരിക്കൽ കൂടെ ബിഗ് സ്ക്രീനിലെത്തുന്നു. സിനിമയുടെ സാങ്കേതിക വിഭാഗവും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജേക്സ് വിജോയ് ഒരുക്കിയ റാപ്പ് സോങ്ങുകളും BGM എല്ലാം മികച്ചു നിൽക്കുന്നു. നസ്ലിന്റെ സിനിമാ കരിയറിലെ നാഴികക്കല്ലെന്നോ വഴിത്തിരിവെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഫിലിമാണിത്. അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി പോലും ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു. 2.5 മണിക്കൂറോളമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. അതുപോലെ തന്നെ സ്ലോ പേസിലാണ് മുന്നേറുന്നതെങ്കിലും എൻഗേജ് ചെയ്ത് തിയേറ്ററിൽ തന്നെ കാണാവുന്ന ചിത്രമാണ് മോളിവുഡ് ടൈംസ്. അപ്പൊ എന്തായാലും മോളിവുഡ് ടൈംസ് എന്ന മൂവി നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ്. ഇന്നത്തെ സിൽവർ സ്ക്രീൻ ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. വീണ്ടും നമുക്ക് മറ്റൊരു മൂവിയായിട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പറയുന്നത് എന്തോന്നാ വിധിയാണ്. സോ വിധിയാണ് എന്റെ ശബ്ദം.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: തിരുവല്ല, ക്രോംപ്ടൺ ഗ്രേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: റേഡിയോ മെക്ഫാസ് 90.4. ടൈം സെറ്റ്
0: 6 o'clock.
3: തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: റേഡിയോ മാക്പാസ് 90.4.

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: റേഡിയോ മാക്പാസ് 90.4 ദേവ

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കെഎസ്ആർടിസിയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഫ്രാൻസിലെ നീസിൽ നടന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പരസ്പര വിശ്വാസം, ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട്, സമാനമായ മൂല്യങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് ശ്രീ മോദി ചടങ്ങിൽ പറഞ്ഞു. നൂതനാശയങ്ങളുടെയും സാങ്കേതിക വിദ്യയിലെ വിപ്ലവകരമായ ശക്തിയുടെയും രാജ്യമായാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിലെ വരവേൽപ്പ് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് രാത്രി എത്തുന്ന പ്രധാനമന്ത്രിയെ പരമ്പരാഗത സ്ലോവാക്യൻ രീതിയിൽ ബ്രെഡും ഉപ്പും നൽകിയാവും സ്വീകരിക്കുക. വിശിഷ്ടാതിഥികൾ എത്തുമ്പോൾ ഇങ്ങനെ വരവേൽക്കുന്നതാണ് സ്ലോവാക്യൻ പാരമ്പര്യം. സ്ലോവാക്യയിലെ മേയാവ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രമുഖ സംഘം പരമ്പരാഗത രീതിയിൽ സ്ലോവാക്യൻ നൃത്തവുമായാവും പ്രധാനമന്ത്രിയെ വരവേൽക്കുക. ലുക്നിയ ഓംസാമ്പിൾ അവതരിപ്പിക്കുന്ന വന്ദേ മാതരമായിരിക്കും വരവേൽപ്പിനിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊന്ന്.
0: കഴിഞ്ഞ 12 വർഷങ്ങളായി വികസന നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും എത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിതവും ഗുണനിലവാരവും ഏറെ മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കും. കെഎസ്ആർടിസിയെ കൂടുതൽ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച കെഎസ്ആർടിസി ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കെഎസ്ആർടിസിയെ പ്രൊഫഷണലാക്കാനായി പഠനങ്ങൾ നടത്തുമെന്നും പൊതുഗതാഗത സംവിധാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താനാണ് സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 30 പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം ഡിവിഷനിൽ നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും മരുന്നിന് ക്ഷാമമില്ലെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിനുശേഷം അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ചു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി.
3: സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനം മുഴുവൻ ജൂൺ ആദ്യ വാരം മുതൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ORS സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയും നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോട് ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യുറസാവോയെ നേരിടും. രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെയും സ്കോട്ട്ലാന്റ് ഹെയ്ത്തിയെയും പരാജയപ്പെടുത്തി. ഖത്തർ സ്വിറ്റ്സർലാന്റ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. സെൻസസിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ജില്ലയെ 5608 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുന്നതിനായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് തൃശൂരിലെത്തി. 3 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം നാളെ രാവിലെ ബംഗളൂരുവിലേക്ക് പുറപ്പെടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർമ്മാണ ഏജൻസിക്ക് യോഗം നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. 130-ൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എന്നാൽ നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി K മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി ക്യുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: ഹോസ്പിറ്റൽസ് തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

ഹായ് ഹലോ, നമസ്കാരം നമസ്കാരം. ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലേ. സാധാരണ സാറ്റർഡേ സൺഡേ നമ്മൾ മെസ്സേജിലൂടെയാണ് പാട്ടുകളൊക്കെ ആവശ്യപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ആരെങ്കിലും ഒരാൾ മറന്നിട്ട് കോൾ വിളിക്കും. അപ്പം എന്തായാലും അങ്ങനെ വിളിക്കാനായിട്ട് ആരും നിൽക്കണ്ട. മെസ്സേജിലൂടെയാണ് ഇത് നമ്മൾ പാട്ടുകളൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മെസ്സേജൊക്കെ അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞു തന്നേക്കാം. 9497303333. ഇതൊക്കെ പറയുന്നത് ആരാണ് എന്നല്ലേ ആലോചിക്കുന്നത്. ഇന്ന് റേഡിയോ ഇന്ന് ഇതാ ഇവിടെ സോങ്സ് ഓഫ് ഡിമാൻഡ് ആയിട്ട് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അപ്പം ഇനി അങ്ങോട്ടുള്ള ഒരു മണിക്കൂർ സമയം നമ്മൾ തമ്മിലാണ് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങിയാലോ, ആദ്യം തന്നെ ഏത് പാട്ടിലേക്കാണ് പോകുന്നത് എന്ന് ആലോചിച്ചാൽ നമ്മുടെ ഗിരീഷ് ചേട്ടൻ ഫ്രം എരമല്ലൂർ ചേട്ടൻ ഒരു പാട്ട് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമസ്കാരം കല്യാണ പിറ്റിയെന്ന സിനിമയിലെ തളയോട് തള എന്ന പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഇമോജിയും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിലൂടെ തുടങ്ങിയാലോ. ഇതാവരുന്നു പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് ക്യൂട്ടായി.

അങ്ങനെ ഗിരീഷേട്ടൻ ആവശ്യപ്പെട്ട പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇതാ തിരിക്കാണ്. ഇനി നമ്മൾ ഏത് പാട്ടാണ് കേൾക്കാൻ പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ആവശ്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ മിനി ചേച്ചിയാണ് കേട്ടോ. ഇന്നലെയും ഇതേ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം. മിനി ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രേമാഭിഷേകം എന്ന സിനിമയിലെ മഴക്കാലമേഘം എന്ന് തുടങ്ങുന്ന സോങ്ങാണ് കേട്ടോ. അമൃതക്കുട്ടി, അപർണക്കുട്ടി, ദീപക്കുട്ടി എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന് മിനി ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മിനി ചേച്ചി ആവശ്യപ്പെട്ട ആ ഒരു പാട്ടിലേക്ക് പോവാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂറ്റ് തിരുവല്ല.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ്. അങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ട ഗാനം എങ്ങനെ കേൾക്കണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, ഫോൺ എടുക്കുക, 9495730333. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് ഇപ്പം മനസ്സിലായി ഇങ്ങനെ ആലോചിച്ച പാട്ട് ഏതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാനത് പ്ലേ ചെയ്ത് തന്നിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ഗംഗാധരൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിൽ തുടർക്കിനാക്കളിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗംഗാധരൻ ചേട്ടനാണ് പയ്യന്നൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ആ ഒരു പാട്ട് മാത്രമല്ല കേട്ടോ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്, മറ്റൊരു പാട്ടും കൂടി ഒപ്പം കേൾക്കുന്നുണ്ട്. ആ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ബിൻസി ജീഷിയാണ് അങ്ങ് വൈക്കത്ത് നിന്നും. അപ്പോൾ പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്താടി എന്ന് തുടങ്ങുന്ന സോങ് ആണ്, ഫ്രം ദ മൂവി അനേകൻ. അപ്പോൾ ബിൻസി ചേച്ചി ആവശ്യപ്പെട്ട ആ ഒരു പാട്ടും ഗംഗാധരൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടും ഒരുമിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യം ഗംഗാധരൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബിൻസി ചേച്ചി ആവശ്യപ്പെട്ട പാട്ട്. അപ്പോൾ ദാ വരുന്നു പാട്ടുകൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് മുന്നോട്ട് പോവാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഏത് പാട്ടാണെന്ന് നോക്കുകയാണെങ്കിൽ, ഹായ് മൈക്ക് ഫാസ്റ്റ്, മലയാളത്തിന്റെ മഹാനടൻ സത്യൻ മാഷിന്റെ ഓർമ്മ ദിനമാണ് നാളെ June 15. അദ്ദേഹം അഭിനയിച്ച അക്കരപ്പച്ച എന്ന ചിത്രത്തിലെ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പൻ എന്ന ഗാനം കേൾപ്പിച്ചു തരണം. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നാരായണ ചേട്ടനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. ആ ഒരു പാട്ട് മാത്രമല്ല, മറ്റൊരു പാട്ടും കൂടി നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ. മാമാട്ടി കുട്ടിയമ്മ എന്ന ചിത്രത്തിലെ കണ്ണോട് കണ്ണോരം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാബു ചേട്ടനാണ് ഫ്രം നട്ടാശ്ശേരി. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകളാണ് ഒരുമിച്ച് വരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പാട്ട് ആസ്വദിക്കാം സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ. ഇതാ വരുന്ന പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9994491.

ഇഷ്ടമുള്ള പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. ഇനി നമ്മൾ ഭയങ്കര രസമുള്ളൊരു പാട്ടിലേക്കാണ് പോകുന്നത്. പാട്ട് ഏതാണെന്നാണല്ലേ, പാട്ട് സന്ധ്യ മയങ്ങുന്ന നേരം, ഗ്രാമചന്ത് പിരിയുന്ന നേരം എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. ഈ ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷാജു മടത്തുംപടിയാണ്. ഷാജു ചേട്ടൻ ആവശ്യപ്പെട്ട ഈ മനോഹരമായ ഗാനമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. സമയം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആണ് കേട്ടോ. ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇനി നമ്മൾ കുറച്ച് റൊമാൻറ്റിക് ആകാൻ പോവുകയാണ് കേട്ടോ. ഭയങ്കര രസമുള്ള ഒരു പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്നത് സൽമയത്തെയാണ് കേട്ടോ. നീറ്റിയില്ലാതെ മൗനം എന്നത് എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സൽമ ജമാലുദ്ദീൻ. സൽമയത്തെ ആവശ്യപ്പെട്ട ആ മനോഹരമായ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു പാട്ട് മാത്രമല്ല മറ്റൊരു പാട്ടും കൂടി കേൾക്കുകയാണ്. പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കപിൽ ചേട്ടനാണ്. ഹായ് അപർണക്കുട്ടി, ഇന്ന് എൻ്റെ മരുമകൻ ദീഷു ആറ്റുകാൽ അമ്പലത്തിൽ ആദ്യ അക്ഷരം കുറിച്ച ദിവസമായിരുന്നു. ഇന്ന് രസതന്ത്രത്തിലെ പാട്ട് 51 അക്ഷരം ചൊല്ലിപ്പിടിപ്പിച്ച ഇൻഗുരുനാഥനല്ലേ വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് മറ്റൊരു പാട്ടിൻ്റെ ഇടക്കലത്തെ വരിയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം. അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ രണ്ട് പാട്ടുകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒന്ന് കപിൽ ചേട്ടനും ഒന്ന് സൽമയത്തെയുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് സൽമയത്തെ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോവാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. അങ്ങനെ പതിയെ എനിക്ക് ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയാൻ നേരമായിട്ടുണ്ട്. ലാസ്റ്റ് ഒരു പാട്ടിലൂടെയാണ് കേട്ടോ പോകുന്നത്. ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സിറാജേട്ടനാണ്. സിറാജേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കുത് എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഈ ഒരു പാട്ട് സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും റേഡിയോയിലെ എല്ലാ ചങ്കുകൾക്കും വേണ്ടി കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാട്ടോട് കൂടി ഞാൻ പതിയെ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം മെസ്സേജ് എല്ലാവർക്കും കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം സോങ്സ് ഓൺ ഡിമാൻഡ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 8 o'clock.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
7: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം. ഹലോ, ഹായ്, നമസ്കാരം. ശുഭയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. നമ്മളെല്ലാവരും യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണല്ലേ. ഒരു യാത്ര പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിലൊരു തോന്നലുണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷനാണ് എവിടെ പോകണം എന്നുള്ളത്. നമ്മുടെ ആലപ്പുഴയിൽ തന്നെ എത്ര സ്ഥലങ്ങളുണ്ട് കാണാൻ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തും മറ്റൊരിടത്തും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള അനുഭവം പ്രദാനം ചെയ്യുന്നതിനാൽ തന്നെ കേരളത്തിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ആലപ്പുഴ ഒന്നാം സ്ഥാനത്താണ്. ബ്രിട്ടീഷുകാർ ഈ സ്ഥലത്തെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. മനോഹരമായ ഹൗസ് ബോട്ടുകളിൽ ഒന്നിൽ കയറി നിങ്ങളുടെ ചുറ്റുമുള്ള സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങൾ കാണണം. വിശാലമായ നെൽവയലുകളുടെയും മനോഹരമായ ചാപ്പലുകളുടെയും മീൻപിടുത്ത വലകളുമായി തിരക്കുള്ള മത്സ്യത്തൊഴിലാളികളുടെയും വെള്ളത്തിൽ കളിക്കുന്ന താറാവുകളുടെയും ഭംഗി ആസ്വദിക്കണം. ഈ യാത്ര നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോകുന്ന ഓർമ്മകൾ എന്നെന്നും നിലനിൽക്കുന്ന ഒന്നാണ്. പിന്നെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം സെപ്റ്റംബർ മുതൽ മെയ് വരെയാണ് കേട്ടോ. ഇനി ആലപ്പുഴ കഴിഞ്ഞാൽ മറ്റൊന്ന് മൂന്നാറാണ്. മൂന്നാറിലെ കുന്നുകൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ കുന്നിൻ പ്രദേശം. 80,000-ലധികം മൈലുകൾ വ്യാപിച്ചു കിടക്കുന്ന മലനിരകൾ, തേയിലത്തോട്ടങ്ങളാൽ പച്ചപ്പ് നിറഞ്ഞ ചരിവുകൾ നിറഞ്ഞതാണ് ഈ കുന്നുകൾ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചിത്രത്തിന് ഏറ്റവും അനുയോജ്യമായത് ചിത്രം എന്ന പദം തന്നെയാണെന്ന് നമുക്ക് തോന്നും. മേഘങ്ങൾ നമ്മളെ കടന്നുപോകും. വെള്ളച്ചാട്ടങ്ങളുള്ള മൂടൽ മഞ്ഞുള്ള താഴ്വരകൾ മൂന്നാറിൽ നമ്മളെ സ്വാഗതം ചെയ്യും. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് മൂന്നാറിന് ചുറ്റുമുള്ള ഹൈക്കിംഗ് പാതകളിൽ പോകാനും പറ്റും. ബംഗ്ലാവുകളും തേയില ഫാക്ടറികളും ഇവയെല്ലാം ചേർന്ന് ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക ഭംഗി തന്നെ നൽകുന്നുണ്ട്. അവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വർഷത്തിലെ ഏത് സമയത്തും. ഇനി മറ്റൊന്ന് തേക്കടിയിലെ വന്യജീവികൾ. കേരളത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയെന്ന് നമുക്ക് പറയാൻ പറ്റും. കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പെരിയാർ വന്യജീവി സങ്കേതവും. പിന്നെ കടുവകളും ആനകളും കാട്ടുപോത്തുകളും ഒക്കെ ചേർന്ന ഏറ്റവും ഗംഭീരമായ ചില വന്യജീവികളെ സംരക്ഷിക്കുന്ന ഈ സങ്കേതം. ഈ വന്യജീവികളിൽ ഏറ്റവും വലിയ ആകർഷണം നമ്മുടെ സിംഹവാലൻ കുരങ്ങുകളാണ് കേട്ടോ. അവ വളരെ അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ഇനങ്ങളുമാണ്. പെരിയാർ തടാകത്തിന്റെ തീരത്താണ് ഈ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 360 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുമുണ്ട്. ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. ഇനി ഒട്ടും താമസിക്കാതെ തന്നെ നല്ലൊരു യാത്ര പോയിക്കൊള്ളൂ കേട്ടോ. ഇന്ന് ശുഭയാത്രയിലൂടെ ഈ സ്ഥലങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിക്കൊണ്ട് ശുഭയാത്രയിൽ നിന്ന് വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻസ് എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ

ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14. ബയോസ്പെക്ട്രം 2026. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: സീറോ ഡെലിവറി സീറോ ഡെലിവറി യെസ് അവശ്യ സാധനങ്ങൾ പച്ചക്കറികൾ മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012 58 66 61.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
3: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
4: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ரெடி மேக்ஃபாஸ்ட் 90.4 டைம் செக்
1: 9 o'clock. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-99-2491.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock. വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി, എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

പഴയ കാലത്തെ മധുരമുള്ള ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പിടി നല്ല ഗാനങ്ങളൊക്കെ ആയിട്ട് നിശാഗന്ധിയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. ഇന്ന് നമ്മൾ നിശാഗന്ധിയിലൂടെ ആദ്യം കേൾക്കാൻ പോകുന്നത് വയലാർ ദേവരാജൻ മാഷ് എന്നിവരുടെ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഒരു മനോഹരമായ ഗാനമാണ് കേട്ടോ. തുറന്നിട്ട ജാലകം എന്ന് തുടങ്ങുന്ന ഗാനം. പി സുശീലാമയാണ് ഈ മനോഹരമായ പാട്ടിന് ശബ്ദം കൊണ്ട് ജീവൻ പകർന്നിരിക്കുന്നത്. ഈ അതിമനോഹരമായ ഗാനത്തിലൂടെ നമുക്ക് ഇന്നത്തെ നിശാഗന്ധിയുടെ അധ്യായം ആരംഭിക്കാം.

മധുരമുള്ള പഴയകാല ഗാനങ്ങളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശാഖിന്ദിയാണ്. നിശാഖിന്ദിയിലൂടെ ഇനി നമ്മൾ അടുത്തതായി ആസ്വദിക്കാൻ പോകുന്ന ഗാനം അഞ്ജന കണ്ണെഴുതി എന്ന് തുടങ്ങുന്നതാണ്. ജാനകിയമ്മയാണ് കേട്ടോ ഈ ഒരു ഗാനം പാടിയിരിക്കുന്നത്. തച്ചോളി ഉദയനൻ എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. ഈ മനോഹരമായ ഗാനത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ബാബുക്കയാണ്. വരികൾ പി ഭാസ്കരന്റേതും. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഖിന്ദിയിലൂടെ.

നവമി മഹാനവമി എന്ന് തുടങ്ങുന്ന ഗാനം നമ്മൾ എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നതാണല്ലേ. എന്തോ വല്ലാത്തൊരു പ്രത്യേക തരം ഫീൽ ഉണ്ട് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ. ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിലേതാണ് കേട്ടോ ഈ മനോഹരമായ ഗാനം. 1972 ഈ ചിത്രം പ്രദർശനശാലകളിൽ എത്തുന്നത്. പി സുശീലാമ്മയാണ് ഈ മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഈ ഗാനം പിറവിയെടുത്തിരിക്കുന്നത് വയലാർ ദേവരാജൻ മാഷ് എന്നിവരുടെ കൂട്ടുകെട്ടിൽ നിന്നാണ്. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

കഥകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

1969 പ്രദർശനശാലകളിൽ എത്തിയ ചിത്രമായിരുന്നു കൂട്ടുകുടുംബം. ഈ ചിത്രത്തിന് വേണ്ടി വയലാർ, ദേവരാജൻ മാഷ് എന്നിവരുടെ കൂട്ടുകെട്ടിൽ പിറവിയെടുത്ത ഒരു അതിമനോഹരമായ ഗാനമുണ്ട്, ഇന്ദ്രനീലയവനിക എന്ന് തുടങ്ങുന്ന ഗാനം. സാക്ഷാൽ ഗാനഗന്ധർവൻ ദാസേട്ടന്റെ ശബ്ദമാധുര്യത്തിൽ നമുക്ക് ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം.

കുഞ്ചാക്കോയുടെ സംവിധാനത്തിൽ 1972 പ്രദർശനശാലകളിൽ എത്തിയ ചിത്രമാണ് ആരൂമലുണ്ണി. ഈ ചിത്രത്തിലെ ഉദയഗിരി കോട്ടയിലെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനമാണ് നിശാഗന്ധിയിൽ ഇനിയെടുത്തത്. വയലാർ, ദേവരാജൻ മാഷ് എന്നിവരുടെ കൂട്ടുകെട്ടിലാണ് ഈ ഒരു ഗാനവും പിറവിയെടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ നിശാഗന്ധിയിലൂടെ കേൾക്കുന്ന പല ഗാനങ്ങളും ഇതേ കൂട്ടുകെട്ടിൽ പിറവിയെടുത്തതാണല്ലേ. ആലപിച്ചിരിക്കുന്നത് പി സുശീലാമ്മയാണ്. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

1968 പ്രദർശനശാലകളിൽ എത്തിയ ചിത്രമാണ് കൊടുങ്ങല്ലൂരമ്മ. ഈ ചിത്രത്തിലെ മഞ്ജു ഭാഷിണി എന്ന് തുടങ്ങുന്ന ഗാനം എപ്പോ കേട്ടാലും നമ്മൾ അറിയാതെ ലയിച്ചിരുന്ന് പോവാറുണ്ടല്ലേ, ആ ഗാനം തന്നെയാണ് നിശാഗന്ധിയിൽ ഇനി അടുത്തത്. വയലാർ കെ രാഘവൻ കൂട്ടുകെട്ടിലാണ് കേട്ടോ ഈ ഒരു ഗാനം പിറവെടുത്തിരിക്കുന്നത്. ആലപിച്ചിരിക്കുന്നത് സാക്ഷാൽ ഗാനഗന്ധർവൻ ദാസേട്ടനും. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

കണ്ണുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

1977 പ്രദർശനശാലകളിൽ എത്തിയ ചിത്രമായിരുന്നു കണ്ണപ്പനുണ്ണി. ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികളൊരുക്കി കെ രാഘവൻ സംഗീതം പകർന്ന മാനത്തെ മഴമുകിൽ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനമാണ് നിശ്ചയ ഹിന്ദിയിൽ ഇനിയെടുത്തത്. ഈ മനോഹരമായ ഗാനത്തിന് ശബ്ദം കൊണ്ട് ജീവൻ പകർന്നിരിക്കുന്നത് പി സുശീലാമ്മയാണ് കേട്ടോ. ആസ്വദിക്കാം മാനത്തെ മഴമുകിൽ എന്ന് തുടങ്ങുന്ന ഗാനം നിശ്ചയ ഹിന്ദിയിലൂടെ.

ദാസേട്ടന്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ ഗാനങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടതായി മാറിയിട്ടുണ്ടല്ലേ. അത്തരത്തിലുള്ളൊരു ഗാനമാണ് ദേവവതി നിൻ എന്ന് തുടങ്ങുന്ന ഗാനം. ദാസേട്ടന്റെ ശബ്ദമാധുര്യത്തിൽ ഈ ഗാനം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീല് തോന്നാറുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ പാട്ടിനെ വല്ലാണ്ട് സ്നേഹിച്ചു പോകാറുണ്ട്. 1972 പ്രദർശനശാലകളിലെത്തിയ നൃത്തശാല എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. ശ്രീകുമാരൻ തമ്പിയാണ് ഈ മനോഹരമായ ഗാനത്തിന്റെ അതിമനോഹരമായ വരികൾ ഒരുക്കിയേക്കുന്നത്. സംഗീതം വി ദക്ഷിണാമൂർത്തി. ആസ്വദിക്കാം ഈ ഗാനം നിശാഗന്ധിയിലൂടെ.

തലമുറ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ആലപിക്കുന്ന ഒരു ഗാനമാണ് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്. ഈ ഗാനം ആസ്വദിക്കാത്തതായിട്ട് ഒരു മലയാളിയും ഉണ്ടാകില്ല, ആലപിക്കാത്തതായിട്ടും ആരും ഉണ്ടാകില്ല. 1954 പ്രദർശനശാലകളിൽ എത്തിയ നീലക്കുയിൽ എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. മലയാള സിനിമയുടെ അന്തസ് ഉയർത്തിക്കാട്ടിയ ഒരു സിനിമ കൂടിയായിരുന്നു നീലക്കുയിൽ. പി ഭാസ്കരനാണ് കേട്ടോ ഈ മനോഹരമായ ഗാനത്തിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം കെ രാഘവൻ. ജാനമ്മ ഡേവിഡിന്റെ ശബ്ദമാധുര്യത്തിൽ ആസ്വദിക്കാം എല്ലാരും ചൊല്ലണ് എന്ന മധുരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

90.4 റേഡിയോ വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

പഴയകാല ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ സഹായിച്ച ഒരുപടി മധുരമുള്ള ഗാനങ്ങളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശാഗന്ധിയാണ്. നിശാഗന്ധിയുടെ ഈ ഒരു അധ്യായത്തിന്റെ സമയം ഏകദേശം തീർന്നു വരികയാണ്. നമ്മൾ നമ്മുടെ അവസാനത്തെ ഗാനത്തിലേക്ക് കടക്കുകയാണ്. ഗ്രാമ്പു മണം തൂകും എന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ അവസാന ഗാനം. കാട്ടരുവി എന്ന ചിത്രത്തിലേതാണ് ഈ ഒരു ഗാനം. എ പി ഗോപാലൻ, ദേവരാജൻ കൂട്ടുകെട്ടിലാണ് ഈ ഒരു ഗാനം പിറവിയെടുത്തിരിക്കുന്നത്. ഭാവഗായകൻ പി ജയചന്ദ്രൻ, പി മാധുരി എന്നിവർ ചേർന്നിട്ടാണ് ഈ മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ ഗാനത്തിലൂടെ ഇന്നത്തെ നിശാഗന്ധിയുടെ അധ്യായവും ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരധ്യായത്തിലൂടെ വീണ്ടും കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിട വാങ്ങുന്നു ആർ ജി അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് ഗുഡ് ബൈ.

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. റേഡിയോ വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.